0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട് May 31, 2026 May 14 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ജീവിതത്തിൽ നാം രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക തന്നെ വേണം. ഒന്ന്, നാം പറയുന്നത് നമ്മോടൊപ്പം ഉള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ. മറ്റൊന്ന്, നാം ഒന്നും പറയാതെ തന്നെ നമ്മെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ലൈവ്

ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 2 മണിക്ക് നിയമവീഥി, 4 മണിക്ക് ഇൻട്രിക്കോ അവതരിപ്പിക്കുന്ന കാറ്റിൽ ഒരു ഗീതം, 4:30 ഗാനവീഥി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് മെയ് 14. ബർമയിൽ നിന്ന് പിൻവാങ്ങിയ ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യയിലെത്തിയതും US ബഹിരാകാശ നിലയം സ്കൈലാൻഡ് വിക്ഷേപിച്ചതും ഇന്ത്യൻ സന്യാസിയും ഗുരുവും തത്വചിന്തകനുമായ ശ്രീ ആത്മാനന്ദ കൃഷ്ണമേനോൻ എന്നറിയപ്പെട്ട സ്വാമി ആത്മാനന്ദയുടെ ചരമദിനവുമൊക്കെ ഒരു മെയ് 14. മെയ് 14 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 14. ശ്രീലങ്കൻ വിമത സംഘടനയായ തമിഴ് ടൈഗേഴ്സ് എന്നറിയപ്പെടുന്ന LTTE ഇന്ത്യ നിരോധിച്ചത് 1992 മെയ് 14. ബർമയിൽ നിന്ന് പിൻവാങ്ങിയ ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യയിലെത്തിയത് 1942 മെയ് 14. യഹൂദ ഏജൻസിയുടെ തലവനായ ഡേവിഡ് ബെൻ ഗുരിയോൺ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചത് 1948 മെയ് 14. 1973 മെയ് 14 US ബഹിരാകാശ നിലയം സ്കൈലാൻഡ് വിക്ഷേപിച്ചത്. നാസയുടെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ക്രൂവില്ലാതെ സ്കൈലാബ് 1 Saturn V ബഹിരാകാശ വാഹനം വിക്ഷേപിക്കുമ്പോൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പുകമേഘങ്ങൾ ഉയർന്നിരുന്നു. 8 കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് രാജ്യങ്ങൾ പരസ്പര പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1955 മെയ് 14. ഇത് നാറ്റോയുടെ എതിരാളിയായി ശീതയുദ്ധകാലത്ത് ഒരു പ്രധാന പങ്കുവഹിച്ചു. 1955 മെയ് ഇന്നേ ദിവസമായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ 8 കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പോളണ്ടിൽ വാർസോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ സന്യാസിയും ഗുരുവും തത്വചിന്തകനുമായ ശ്രീ ആത്മാനന്ദ കൃഷ്ണമേനോൻ എന്നറിയപ്പെട്ട സ്വാമി ആത്മാനന്ദയുടെ ചരമദിനമാണ് ഇന്ന്. 1959 മെയ് 14 തിരുവനന്തപുരത്താണ് അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്.
1: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് അറ്റ് 20 പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ജി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു.

0: ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഡീപ് ടെക് നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അസാധാരണ സമീപനമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ക്വാണ്ടം സാങ്കേതികവിദ്യ, ഊർജ്ജം, ബഹിരാകാശം, ജീവശാസ്ത്രം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെയാണ് ആദ്യ റൌണ്ട് കരാർ ഉൾക്കൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പുകളെയും ഡീപ് ടെക് സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഗവൺമെന്റ് നിരവധി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നും സ്വകാര്യ പങ്കാളിത്തത്തിന് മേഖലകൾ തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ക്വാണ്ടം സുരക്ഷിത ആശയവിനിമയത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നുച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗില്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും KCBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ട സീറ്റുകൾ 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ്

0: കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ ചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ഓവറിൽ ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7:30 പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ KV വിനേഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാ പഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10 പരിശീലനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാ ഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः कृष्णप्रसादोपाध्यायः
2: ओरो हृदयतिन्दियम् शब्दम् रेडियो सांत्वनम् 90.4 FM

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558787.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള 2-ാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എറ്റിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇതു സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു.

0: തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. വോട്ടെടുപ്പിൽ 144 എം എൽ എമാർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് യു ജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റു 2 പേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2 അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3 സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24 ശേഷവും സി ബി ഐയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക, മുനിസിപ്പൽ, കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ സി ബി ഐക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാർ അടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാമ്പത്തിക, ഊർജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: CBSE 12 ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86 ആൺകുട്ടികളേത് 82.13 തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ, നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ രണ്ട് വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 kg സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 kg ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 runs വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 4 നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
5: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
5: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
5: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
5: ദി റിയൽ ഗൈഡ്.
6: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
7: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
8: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
9: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ ഗ്രാമക്കാഴ്ചകളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്ത ചില വർണ്ണ കാഴ്ചകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ വയലും കുളവും മൺവീടുകളും മാത്രമല്ല, കവലകളും അതിന്റെ പ്രധാന ഭാഗമാണ്. പല വഴികൾ ചേരുന്ന ഇടം, വഴികൾ തമ്മിൽ പിരിയുന്ന സ്ഥലം എന്നൊക്കെയാണ് കവല എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ചന്തകൾ പോലെ അത്ര സൗകര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. മരങ്ങളുടെ തണലായിരുന്നു കവലകളുടെ പ്രധാന ആകർഷണം. സാധനങ്ങളുടെ വിൽപ്പന നടത്തിയിരുന്നതും ഈ തണലിൽ തന്നെയായിരുന്നു. കവലയിലെ ഏക ചായക്കടയാണ് മറ്റൊരു പ്രധാന ഘടകം. ചെറിയ ചൂടുള്ള ചായയും പലഹാരവും ഒരു മേമ്പുടിക്ക് ഇച്ചിരി പരദൂഷണവും. നാട്ടിലെ പല പ്രധാന ചർച്ചകൾ നടക്കുന്നതും ഈ ചായക്കടയിലായിരിക്കും. പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗി ചെറിയൊരിടവേള.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാട്ടിൻപുറങ്ങളിലെ വഴിയോര കാഴ്ചകളിൽ പ്രധാനികളായ കവലകളെ പറ്റിയാണ് നാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിലെ പലവിധ സാധന സാമഗ്രികളും ഇവിടെ ലഭ്യമാണ്. എപ്പോഴും പരിചിതമായ മുഖങ്ങൾ. അപരിചിതരെ ആരെയെങ്കിലും കണ്ടാൽ അവരെ പരിചയപ്പെടാൻ ആർക്കും ഒരു വൈഷമ്യവുമില്ല. പല സാഹിത്യകൃതികളിലും കവലകൾക്ക് വലിയ പങ്കാണുള്ളത്. കവലകൾക്ക് പ്രാമുഖ്യം നൽകുന്ന എത്രയെത്ര ചിത്രങ്ങളും നാം ആസ്വദിച്ചിട്ടുണ്ട്. ഗ്രാമത്തിൻ്റെ യുവത്വവും വാർദ്ധക്യവും ഒക്കെ ഒത്തുകൂടുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ നാല് വഴികൾ കൂടുന്ന സ്ഥലം. രഹസ്യമായ പല കാര്യങ്ങളും പരസ്യമാകുന്നത് ഈ കവലകളിലാണ്. കവലകൾ അങ്ങനെ ശാന്തമായി കാണാറില്ല. എപ്പോഴും ഒരു ചെറിയ തിരക്കെങ്കിലും കാണും. പല പ്രണയങ്ങൾ മുട്ടിടുന്നതിനും അതുപോലെ തന്നെ നഷ്ടമാകുന്നതിനും ഈ കവലകൾ സാക്ഷ്യം വഹിക്കാറുണ്ട്. സൗഹൃദത്തിന്റെ മറ്റൊരു തലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആശയങ്ങൾ തമ്മിൽ ഏതൊക്കെ തരത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായാലും ഒരു പ്രശ്നം വന്നാൽ ഒരു ഒത്തുചേരലാണ്. നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഇവിടെയായിരുന്നു. ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു കവലകൾ. നമ്മുടെ ഗ്രാമങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, ആരാധനാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് കവലകൾ രൂപപ്പെട്ടിരുന്നത്. ഇന്ന് കവലകൾക്ക് പകരമായി നമ്മൾ ജംഗ്ഷൻ എന്ന പദമാണ് കൂടുതലായി ഉപയോഗിക്കാറ്. ഇന്നത്തെ ഈ കവലകൾ അടിസ്ഥാനപരമായി ഒരുപാട്

ഓർമ്മപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എവിടെയോ മറന്നുപോയ ഓർമ്മകളെ പൊടിതട്ടിയെടുക്കുകയാണ് ഗ്രാമഭംഗിയിലൂടെ. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും എത്താം ഗ്രാമഭംഗിയുടെ പുതിയ കാഴ്ചയും അനുഭവവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: മുന്തിരി കല്ലിന് കയ്പ അല്ലേ, കല്ലിന്റെ കയ്പ് നീ ഒന്നറിയും.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

സർട്ടിഫൈഡ്സ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ് നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3

ബൈറ്റ്സ് അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

മിഥുനവും തുടിമുഴക്കും തുലാവർഷ പകർച്ചയും കയ്യിലൊരു മിന്നലിടി വാളുമായലറി നീ കുരുതിക്കു മഞ്ഞളും നൂറും കലക്കി നീ തടമറ്റ വിടമ

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE, CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISE, CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054.
3: കോമ്പസ്
2: ഇൻസ്റ്റിറ്റ്യൂട്ട്,
3: ദ റിയൽ ഗൈഡ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ലൈവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: ഞാൻ രജനീകരീഷാണ്.
0: നമ്മളോടൊപ്പം ഹരിപ്രസാദുമാണ് അല്ലേ? നമ്മളിങ്ങനെ എന്താ മെയ് 14 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തിന്റെ ഏകദേശം പകുതിയായി. അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷം തുടങ്ങിയിട്ട് ഇത്ര പെട്ടെന്നാണല്ലേ മാസങ്ങൾ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്.
1: അതെ അതെ, തീർച്ചയായും ശ്രീലക്ഷ്മി. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിക്കുകയാണ്. എല്ലാവരും ദേ ഇങ്ങനെ തിരക്കുകളിലേക്കൊക്കെ നീങ്ങി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്. നമ്മുടെ നല്ല ഭയങ്കര അതിശക്തമായ ചൂടിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പ്രകൃതി ഒരു കുഞ്ഞു ചാറ്റൽ മഴയായൊക്കെ നമ്മളിലേക്ക് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന
0: ഈ ഒരു പ്രഭാതത്തിൽ രാവിലെയൊക്കെ നല്ല കാറ്റായിരുന്നു, അതിനുശേഷം നല്ല മഴയൊക്കെ. അതെ അതെ,
1: മഴയിലേക്കൊക്കെ നമുക്ക് വരാം അല്ലേ. നമുക്ക് നല്ലൊരു ശുഭചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് മഴ വിശേഷങ്ങളിലേക്കും ബാക്കിയുള്ള അപ്ഡേറ്റ്സിലേക്കും ഒക്കെ കടക്കാം അല്ലേ ശ്രീലക്ഷ്മി.
0: കാത്തിരിക്കുകയാണ്.
1: അതെ അതെ അതെ, അതിനു മുന്നേ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഒന്ന് പറയാമായിരുന്നു അല്ലേ.
0: അതെ, നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിശ്വസിക്കുക ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848557858. വാട്സപ്പ് മാത്രമല്ല, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ അയക്കാവുന്നതാണ്.
1: അതെ അതെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം തന്നെ ഈ ലൈവ് ചാറ്റ് ഷോയുടെ അവസാനം വരെ നമ്മോടൊപ്പം ഇങ്ങനെ മെസ്സേജുകൾ അയച്ചും ഞങ്ങളോടൊപ്പം സന്തോഷമൊക്കെ പങ്കുവെച്ചും കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കൊരു ശുഭചിന്ത കേട്ട് തിരികെ വരാം. എല്ലാവർക്കും ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പം അവരാരും തനിച്ചാകരുത് എന്നും നാം എപ്പോഴും ചിന്തിക്കും. അതിൽ നമ്മൾ ചിലപ്പോഴ് ആദ്യം മുതലേ ആരുമില്ലാതെ ആകുന്നതിനേക്കാൾ ഭയാനകമാണ് ആരൊക്കെയോ ഉണ്ടെന്ന് വിശ്വസിച്ച് അവരുടെ താങ്ങിൽ നിലനിന്ന ശേഷം ആ വ്യക്തി ഒറ്റയ്ക്കാകുന്നത് ഭയാനകമാണ്. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഇമോഷൻ, ആ ഒരു ഫീലിങ്സ് വല്ലാതെയാണ്. എല്ലാ മനുഷ്യരുടെയും ഏകാന്തതയുടെ പിന്നാമ്പുറങ്ങളിൽ അവരെ തനിച്ചാക്കി പോയ മനുഷ്യരുടെ നിഴലുകളുണ്ടാകും അല്ലേ. ഓരോ ബന്ധത്തിൻ്റെയും സൂക്ഷ്മതയിൽ ചില അദൃശ്യ ഇഴകളുണ്ടെന്ന് നമുക്കറിയാം. അതിലൊന്നും നമ്മൾ വിട്ടുപോകാനൊന്നും പാടില്ല. പുതിയ ചുവടുവയ്പ്പുകൾ ഓരോ ബന്ധത്തിലും ഉണ്ടായി എന്നും വരും. അങ്ങനെ ഉടലെടുക്കുന്നുണ്ട് ഒരുപാട് ബന്ധങ്ങളിൽ വിട്ടുപോയവർ ഒരുപാട് പേരെ, പുതിയ ചുവടുവയ്പ്പുകൾ വരുന്നത് ഒരുപാട് പേര്. അപ്പോൾ അതുവരെ ലഭിക്കാനുള്ള കുറേയധികം ആനന്ദം കിട്ടാതെ പോയ കുറേ മനുഷ്യരുണ്ട് അല്ലേ ശ്രീലക്ഷ്മി.
0: അതെ, ഇപ്പോൾ ഈ വേദന വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിൽ അയ്യോ അത് നഷ്ടപ്പെട്ടു പോവോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരുന്നത്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് കുറച്ച് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എവിടെയാണെങ്കിലും നമ്മളെന്താ ഒരുപാട് ഒരു ഡിറ്റാച്ച്മെൻ്റ് അല്ലേ, നമ്മളൊന്ന് കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് മറ്റൊരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ്, മറിച്ച് നമ്മൾ ചിലരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർക്ക് എന്ത് വന്നാലും അവർക്ക് പ്രശ്നം, ഓക്കെ നമുക്കത് ഫേസ് ചെയ്യാം, ഒറ്റയ്ക്കാണ് എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ഒറ്റയ്ക്കേ ഉള്ളൂ.
1: പക്ഷേ അങ്ങനെയുള്ളവരെ നമ്മൾ അതിശയത്തോടെയാണ് നോക്കുന്നത്. നമ്മളൊന്നും അങ്ങനെ നമുക്കൊന്നും പറ്റിയില്ല, കാരണം മനസ്സിൽ നിറയെ ഇങ്ങനെ സ്നേഹവും സൂക്ഷിച്ച് നടന്നിട്ട് എല്ലാവരെയും എടുത്ത് നെഞ്ചത്ത് വയ്ക്കും. അവസാനം നമ്മൾ അവരെ ഇറങ്ങിപ്പോകുമ്പോഴുള്ള ഒരു ശൂന്യത നികത്താൻ നമുക്ക് വേറൊരു വ്യക്തിക്കും അവിടെ കയറി ഇരിക്കാനും കഴിയുകയില്ല എന്നൊരു ചിന്തയുണ്ടല്ലോ ശ്രീലക്ഷ്മി.
0: അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ അതൊക്കെ ഓരോ പാഠമായിട്ട് എടുക്കുക, പഠിക്കുക എന്നുള്ളതല്ലേ. നമുക്ക് ഓരോ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആകണം എന്നില്ല. ചിലപ്പോൾ ഈ ഒരുപാട് ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുന്നവർ ഒരു പക്ഷേ ഒരു സമയത്ത് വളരെയധികം അറ്റാച്ച്മെന്റ് സൂക്ഷിച്ചിരുന്നവരായിരിക്കണം. അവരുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അവരെ ഇത്തരത്തിൽ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു പ്രേരണ നൽകിയതായിരിക്കണം. ഒരു നമ്മൾ എത്രത്തോളം വിഷമിക്കുന്നു അത്രത്തോളം നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ സർവൈവ് ചെയ്യുകയും കൂടി ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, എന്തായാലും അതൊക്കെ എങ്ങനെ സംഭവിക്കും. അപ്പൊ നമുക്ക് ഓരോ സംഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട.
1: തനിച്ചാക്കാതിരിക്കുക എന്നതാണ് സഹയാത്രികരോട് പുലർത്താൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മര്യാദ എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കണം. ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ സ്ഥാനമുള്ളവരുടെ എണ്ണം എല്ലാവർക്കും വളരെ കുറവായിരിക്കും. അപ്പം പുഞ്ചിരിക്കുകയും അടുത്തിരിക്കുകയും അനുഗമിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേകരുണ്ടെങ്കിലും അധികം പേരെയൊന്നും ആരും അങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്കൊന്നും പ്രവേശിപ്പിക്കാറില്ല അല്ലേ. അപ്പം ഉള്ളിൽ ഒതുക്കി നമ്മളിങ്ങനെ അങ്ങനെ പിടിക്കപ്പെടുന്നവർ അത്രയ്ക്ക് നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പം അവരിൽ നമ്മൾ സ്വന്തം ശ്വാസത്തിൻ്റെ സ്പന്ദനങ്ങൾ പോലും തിരിച്ചറിയപ്പെടുന്നവരുണ്ട്. അപ്പം ഇവർ പെട്ടെന്ന് നമ്മളെ തനിച്ചാക്കി പടിയിറങ്ങി പോകുന്നു എന്നുള്ളത്. ആ പടിയിറങ്ങിപ്പോക്ക് നമുക്ക് രണ്ട് കാരണത്തിൽ പറയാം. ഒരുപക്ഷെ കാലത്തിൻ്റെ ആ ഒരു കരുതി വെച്ച വിധി കൊണ്ടുപോയ വ്യക്തികളായിരിക്കാം ചിലർ. ചില മനുഷ്യരാകട്ടെ നമ്മിൽ നിന്ന് ഒന്നും പറയാതെ, ഒന്ന് തിരിഞ്ഞു നോക്ക് പോലും ചെയ്യാതെ നമ്മിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ചില ബന്ധങ്ങളുണ്ട്. അത്തരം ബന്ധങ്ങളെ ഓർത്ത് വർഷങ്ങളോളം കണ്ണീരൊഴുക്കുന്നവരും ഉണ്ട്. അപ്പം ദേ ഒന്ന് ചിന്തിച്ചാൽ മതി, നാം ഇങ്ങോട്ട് എത്തിയത് തനിച്ചാണ്. തിരികെയും നമുക്കൊരു മടക്കയാത്രയും തനിച്ച് തന്നെയാണ്. അപ്പം ഇടയ്ക്ക് വന്നും പോയും അങ്ങനെ നമ്മെ ചിരിപ്പിച്ചും കരയിച്ചും ഒക്കെ പോകുന്ന കുറേ ഉറ്റവരും പ്രിയപ്പെട്ടവരും സഹപാഠികളും കൂട്ടുകാരും ഒക്കെ തന്നെയുണ്ട്. അപ്പം ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ മനസ്സിന് നാം കൊടുക്കുന്ന ഒരു കരുത്തിൻ്റെ ബലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നൊരു ചിന്തയൊക്കെ നമുക്ക് എപ്പോഴും നല്ലതാണ് എന്നുള്ളത്.
0: ഇപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ സമയത്ത് എനിക്കൊരു കാര്യം ഇങ്ങനെ ഓർമ്മ വരികയാണ്. ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ എന്താ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നമ്മൾ ചിലരെ സൂക്ഷിക്കും എന്ന് പറഞ്ഞില്ലേ. അത് നമ്മളിങ്ങനെ നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയെ നമ്മൾ വളരെയധികം സ്ഥാനമൊക്കെ നൽകുന്നത് സമയത്ത് ഒരു പക്ഷേ നമ്മളുടെ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് വിടുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരിച്ചും നമ്മൾ കൊടുക്കുന്ന അതേപോലെ തന്നെ തിരിച്ചും തരാൻ പറ്റുന്നവരാണെങ്കിലും ഒക്കെ അത് ഒരുമിച്ച് കൊണ്ടുപോവുക. അങ്ങനെയുള്ളവർ ഒരിക്കലും വിട്ടു പോവില്ല എന്നുള്ളതാണ്. അല്ലാത്തവർ പോകട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. നമ്മൾ മറ്റൊരാളെ ഒരു റെസ്പെക്റ്റും കൂടി കൊടുക്കണം എന്നുള്ളതും അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മളുടെ ചുറ്റുമുള്ളവരെ എന്താ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയുകയും അല്ലെ ഒന്ന് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്.
1: ശ്രീലക്ഷ്മി, നമ്മളോട് എപ്പോഴും വിളിക്കണം എന്നോ എപ്പോഴും മെസ്സേജ് അയക്കണം എന്നോ എപ്പോഴും കാണണം എന്നോ ഒന്നും ഏറ്റവും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇവിടെ ആയിരിക്കും, നല്ല തിരക്കിലായിരിക്കും, എന്നെ പരിഗണിക്കാൻ സമയമില്ലാഞ്ഞായിരിക്കും. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളൊരു ട്രബിളിലായിട്ട് വിളിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അവരെ റാപ്പിഡായിട്ടുള്ള ഒരു ആക്ഷൻ അതിനെതിരെ എടുക്കുകയും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നാൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ളവരാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. നമുക്ക് ഓടി അണയാൻ, നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഒന്ന് ഓടി ചെന്ന് അണയാൻ, ഒരു ചായാൻ ഒരു തോള്, നമുക്ക് കരുത്ത് തരാൻ ഒരു കൈകൾ, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നിനക്ക് ഞാനുണ്ട് എന്നൊന്ന് ആശ്വസിപ്പിച്ചു പോകാൻ ഒരാളുണ്ടെങ്കിൽ ഈ ലോകത്ത് ഈ ജീവിതത്തിൽ നമുക്ക് ധന്യരായ ഒരു പക്ഷേ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാം. അവിടെ ഒന്ന് ക്ഷമിച്ച് ഒന്ന് പുറത്തു കൊടുത്ത് നീ എന്നോട് അങ്ങനെ പറഞ്ഞ് എനിക്ക് വിഷമമായി, അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ ചെയ്ത ചെറിയൊരു പിണക്കമൊക്കെ ആകാം. അതിലൂടെയാണ് എപ്പോഴും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ശക്തിപ്പെടുന്നത്, ഊട്ടി ഉറപ്പിക്കുന്നതും എന്നൊക്കെയുള്ളൊരു ചിന്ത ഇതേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഊതി വിടുകയാണ് ഇത്തരം അല്ലെ പറത്തി വിടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നനുത്ത ഒരു ചാറ്റൽമഴയൊക്കെ പുറത്തുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അതോ ഞങ്ങൾ സ്റ്റുഡിയോയ്ക്ക് അകത്താണ് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു അല്ലെ ശ്രീലക്ഷ്മി.
0: അപ്പൊ മഴ തന്നെയാണ് ഞാൻ വന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8484857785. അപ്പൊ നമ്മൾ ഇങ്ങനെ ബന്ധങ്ങളുടെ ഊഷ്മളതയൊക്കെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ചായന ഒരു തോളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഭാഗ്യമാണ്, ചിലപ്പോൾ ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ വളരെ കരുത്തുറ്റവരുമാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്. അപ്പൊ ഇന്ന് മഴയൊക്കെ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു.
1: കാലവർഷം 16 എത്തും എന്നാണ് പറയുന്നത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 16 കേരളത്തിൽ എത്തിയേക്കുമെന്ന് നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു നിഗമനമുണ്ട്. അപ്പം ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇങ്ങനെ ശക്തി പ്രാപിക്കുകയാണ്. അടുത്ത 5 ദിവസമൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40-50 km/h വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പ്രവചനം. അപ്പം മത്സ്യത്തൊഴിലാളികളും പിന്നെ അതിലുപരി നമ്മുടെ വീടിൻ്റെ പരിസരവും ചുറ്റുമൊക്കെ മരങ്ങളും പിന്നെ അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ മുറിച്ചു മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ മരങ്ങളോ തൂണുകളോ ബോർഡുകളോ ഇവയൊക്കെ കാറ്റിൽ പറന്ന് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവും. അപ്പം എല്ലാവരും അതിനൊക്കെ ഒന്ന് ജാഗ്രതയോടെ ഇരുന്ന് നമ്മുടെ മഴയെ അതിനെ ഒന്ന് വരവേറ്റ് അതിനെ ഒന്ന് ജാഗരൂകരായി ഇരുന്ന് നമുക്കൊന്ന് ആസ്വദിക്കാനൊക്കെ തയ്യാറാകാം. ഈ സമയം ഇങ്ങനെ ഓടിപ്പോവുകയാണല്ലേ ശ്രീലക്ഷ്മി.
0: 10:14 അപ്പം നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. അപ്പം എന്തായാലും മഴയൊക്കെയാണല്ലോ, അപ്പം മഴയുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ, ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
1: ഞാൻ രജനി ഗിരീഷാണ്.
0: അപ്പൊ നല്ലൊരു പാട്ട് നമ്മളിങ്ങനെ കേട്ടു. അപ്പൊ മഴയൊക്കെ ആയിട്ട് അല്ലെ, ആരും മടി പിടിച്ചിരിക്കണ്ട, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോ സമയം 10:20 ആയിരിക്കണം. അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ അടിമാലയിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഹായ് റേഡിയോ ടീം, വി ആർ വിഷിംഗ് ഓൾ ദി ഡേ ഗ്രീറ്റിംഗ് ആൻഡ് ഹാപ്പി ഗുഡ് മോർണിംഗ് ടു ഓൾ ദി റേഡിയോ ടീം മെമ്പേഴ്സ് ആൻഡ് അവർ ലവിംഗ് ഓഡിയൻസ് ഫ്രം ജെയ്സൺ അനീന. അപ്പോൾ അതേപോലെ നമുക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, വളരെ രസകരമായിട്ടൊരു മെസ്സേജായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ അജിത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അജിത്ത് അടിമാലി.
0: അതെ അതെ, ഞാൻ ഇന്ന് വിനു ആശാന്റെ കടയിൽ പോയില്ല, ആയതിനാൽ എൻ്റെ അന്വേഷണം പറയണം.
1: വളരെ രസകരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അടുത്തെടുത്തിരിക്കുന്ന രണ്ടുപേര് തമ്മിൽ കണ്ടില്ല, നമ്മുടെ റേഡിയോയിൽ അറിയിച്ച്, ഞാനിന്ന് അങ്ങോട്ടൊന്നും പോയില്ലേ.
0: അതെ, അജിത്തിന്റെ അന്വേഷണം വിനീഷേട്ടനോട് പറയണം എന്നൊക്കെ പറഞ്ഞ
1: റേഡിയോ വഴിയാണ് അത് പറയുന്നത്.
0: അതെ അതെ,
1: അത്രയേറെ നമ്മളുമായിട്ട് അടുപ്പമുള്ളവരാണ് അടിമാലിക്കാർ എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പൊ ശ്രീലക്ഷ്മി, നമ്മള് മഴയെ കുറിച്ച് പറഞ്ഞു, നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് നമ്മൾ കേട്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഗ്രാൻഡ് ഫിനാലെയാണോ, മുഖ്യമന്ത്രി ഇന്ന് ഫലപ്രഖ്യാപനം, ഇന്ന് ഹൈക്കമാൻഡ് പറയും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്കതിന് ഗ്രാൻഡ് ഫിനാലെ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അന്തിമ തീരുമാനത്തിലേക്ക് നയിച്ച് രാഹുൽ ഖർഗെ കൂടിക്കാഴ്ച ഇന്നലെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഒന്നിന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ 10 ദിവസമായി തുടരുന്ന നാടകീയ നീക്കങ്ങളുടെ ആവർത്തനമാണ് ഇന്നലെയും ഒക്കെ നടന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ഇത് പറയുമ്പോഴും നമ്മുടെ ബെക്കറ്റിൻ്റെ ഒരു നാടകമുണ്ട് ശ്രീലക്ഷ്മി, ഗോതയെ കാത്ത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതാണ് ഓർമ്മ. ഐറിഷ് നാടകകൃത്ത് സാമുവൽ ബെക്കറ്റിൻ്റെ പ്രസിദ്ധ ഒരു നാടകമാണ് ഗോതയെ കാത്ത്. അപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡുകൾ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമുക്കിപ്പം അങ്ങനെയാണ് തോന്നുന്നത്, ഒരിക്കലും വരാത്ത ഗോതയെ കാത്താണ് ഈ, അങ്ങനെ ഇരിക്കുന്നതാണ് ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം. അപ്പം ബെക്കറ്റിൻ്റെ ഗോതയ്ക്ക് പകരം മുഖ്യമന്ത്രി ആരാകുമെന്ന്, കോൺഗ്രസ് ആരുടെ പേരാണ് പറയുന്നത് എന്നൊരു നാടകമാണ് നടക്കുന്നത്. 10 ദിവസമായി നീളുന്ന തർക്കങ്ങൾക്കും അവകാശങ്ങൾക്കും ഒടുവിൽ തന്നെ ഇന്നലെ അതേ പേര് പുറത്തു വന്നേക്കും എന്നൊരു നിലയിലെത്തിയ ശേഷം വീണ്ടും നാടകം നീട്ടി. ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുമെന്നും അത് ഡൽഹിയിൽ നിന്ന് പറഞ്ഞ് എന്നാണ് പറയുന്നത്. അപ്പം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാലതാമസവും ശുപാർശകളും ഡൽഹിയിലേക്കുള്ള ഒരു നേതൃത്വ പ്രവാഹവും ചേരിതിരിഞ്ഞുണ്ടായ ഫ്ലെക്സി യുദ്ധം, ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ഈ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്നതാണോ ഈ ഒരു രീതി അല്ലേ?
0: അത്രയും 100 സീറ്റിലൊക്കെ വിജയം ലഭിച്ചപ്പോൾ അത്രയേറെ എല്ലാവരും വളരെ സന്തോഷമായിരുന്നു. പക്ഷേ പിന്നീട് ഓരോ ദിവസം കഴിയും തോറും ഈ ഭരണത്തെ ചൊല്ലി, അല്ലെങ്കിൽ ആര് എന്നുള്ള ഒരു ചോദ്യം വളരെയധികം ജനങ്ങളിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിപ്പോ ഒരു എന്താ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അല്ലെ, നമുക്ക് നമ്മൾ ഒരാളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ആരാണ് അവിടെ ഇരിക്കാൻ വരിക, പക്ഷെ അതിനൊരു ഒരു തർക്കം നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്.
1: നമ്മുടെ കേരളത്തിനൊപ്പം തന്നെ ശ്രീലക്ഷ്മി, തിരഞ്ഞെടുപ്പ് തന്നെ നമ്മുടെ തമിഴ്നാട്ടില്, ബംഗാളില്, അസമില്, പുതുച്ചേരിയിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വാർത്തകളിൽ. ഇത് ഇന്നലെയും ഇനിയാന്നു അതിൻ്റെ പുറകെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിമാരിങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഇവിടെ ഒന്നും തീരുമാനമാകാതെ കുഴഞ്ഞു മറിയുകയാണ്, ഒരുമിച്ച് നിന്ന് ജയിച്ച വെറുതെ തമ്മിൽ പോരാടി പരസ്പരം പടവെട്ടുന്നത് കൊണ്ട് ജനമാകെ തന്നെ അമ്പരന്ന് നിൽക്കുന്നു. ഇത്രയും ദിവസം തീരുമാനം വൈകിച്ച ഘടകകക്ഷികൾക്കും കൂടെയുള്ളവർക്കെല്ലാം മടുപ്പാണ്, അവരൊക്കെ എതിർപ്പ് അറിയിച്ചു തുടങ്ങി. അപ്പം നമുക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ ശോഭയോടെ ഇത്രയും വലിയ വിജയ ശതമാനം കൊണ്ട് അങ്ങറ്റത്ത് വിജയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്നവരുടെ ഒരു ഇമേജ് താഴ്ന്നു വരുന്നോ? അതുകൊണ്ട് ദേ ഇന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്.
0: അതെ, ഇന്നെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാവുമോ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പറയണം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ദിവസമാണ് SSLC ഫലപ്രഖ്യാപനം. നാളെ വൈകിട്ട് 3 മണിക്ക് നടക്കും എന്നുള്ള ഒരു കാര്യം കൂടി. നാളെ വെള്ളിയാഴ്ചയാണ്, അപ്പോൾ നാളെ വൈകിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി എന്താ വന്നിട്ടില്ല എന്നൊക്കെ,
1: വിദ്യാഭ്യാസ മന്ത്രി ഇല്ല,
0: അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ് എന്നൊക്കെ ഉള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നാളെ തന്നെയാണ് എന്നുള്ളൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ റിസൾട്ട് അറിയാൻ www.results.kai.kerala.gov.in എന്ന വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഈ തരത്തിൽ നമ്മുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു പാരൻസ് ആണ് അവരെക്കാളും കൂടുതൽ ടെൻഷൻ
1: എങ്ങനെയാണല്ലോ.
0: അപ്പോൾ എന്തായാലും പേടിക്കേണ്ട, എന്തായാലും നമ്മൾ എഴുതി കഴിഞ്ഞു, ഇനി അതിന്റെ ഫലമാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്, റിസൾട്ട് എന്താകും എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു എന്താ, നമ്മളൊന്ന് അസ്യൂം ചെയ്യും ഇത്രയൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അത്രയും കിട്ടണം എന്നില്ല. പക്ഷേ എന്തായാലും നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് വരുമല്ലോ, അപ്പം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇനിയും നമുക്ക് കുറച്ചും കൂടി എന്താ കുറച്ചും കൂടി മാർക്ക് വേണം അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു ജയിക്കാനുള്ള എന്തെങ്കിലും ഒരു വിഷയം പോകുമോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട, അതിനുള്ള മാർഗ്ഗങ്ങളും വേറെ ഉണ്ട്.
1: അതെ അതെ, റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ആശംസകൾ പറയുകയാണ്. അപ്പം പ്രതീക്ഷയോടെ നമുക്കിരിക്കാം. ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ CBSEയുടെ വിജയ ശതമാനം ഇടിഞ്ഞു എന്നൊരു വാർത്തയാണ് വരുന്നത്. ദേശീയ തലത്തിൽ 85.2% വിജയം വന്നത്. അതിനെതിരെയൊക്കെ വിദ്യാർത്ഥികൾ വരുന്നു. തിരുവനന്തപുരം മേഖലയാണ് ഒന്നാമത് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഫലപ്രഖ്യാപിച്ചപ്പോൾ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിച്ചതിലും കുറഞ്ഞ മാർക്കാണ് വന്നത്. ദേശീയ തലത്തിലൊക്കെ തന്നെ വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 3.5 വരെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിജയ ശതമാനമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരക്കടലാസൊക്കെ തന്നെ ഇപ്പം സ്കാൻ ചെയ്ത് ഡിജിറ്റലാക്കി കമ്പ്യൂട്ടറിലെ മൂല്യനിർണ്ണയം നടത്തുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിലെ പിഴവുകളാണോ ഈ മാർക്ക് കുറഞ്ഞത് എന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നുണ്ട്. അപ്പം കേരളം ഉൾപ്പെടുന്ന തിരുവനന്തപുരം മേഖലയിലും വിജയ ശതമാനമൊക്കെ ഇടിഞ്ഞു. ഇക്കുറി രാജ്യത്ത് പിന്നെ അത് വിജയ ശതമാനം എങ്ങനെയാണ് എന്നൊന്ന് വിലയിരുത്തണം എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. ഈ SSLC പറഞ്ഞപ്പം നമ്മൾ പ്ലസ് ടു വിദ്യാർത്ഥികളെ, കാരണം ഹയർ സ്റ്റഡീസിനാണ് അവർക്ക് ഈ മാർക്കാണ് വരുന്നത്, അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു വിഷമം ഉണ്ടാക്കി എന്നൊരു വാർത്തയും വരുന്നുണ്ട്.
0: അതെ, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. ഇപ്പം നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തു, റദ്ദാക്കി, അപ്പോൾ പുതിയ എന്താ പരീക്ഷയൊക്കെ നടത്തും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് ആഗ്രഹത്തോടെ കുട്ടികൾ, അല്ലെ ആഗ്രഹത്തോടെ അല്ല, ഒരുപാട് നല്ലപോലെ എഴുതിയ കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു വിഷമം തന്നെയാണ്. പിന്നെ ചില കുട്ടികൾക്കാണെങ്കിൽ താമസിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ രണ്ടാമതൊരു അവസരം കൂടി ലഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടുത്ത് വരുന്നൊരു അവസരം തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിനിയോഗിക്കുക. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടത്തു നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സാന്ത്വനം, ഇന്ന് ശ്രീലക്ഷ്മി അവതരിപ്പിച്ച കവലകളെക്കുറിച്ചുള്ള ഗ്രാമഭംഗി വളരെ നന്നായിട്ടുണ്ട് രസമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചിയുടെ നാട്ടിൽ തിരുമുക്ക്, മുന്നാഴിമുക്ക്, നാലുമുക്ക് എന്നുള്ള കവലകളെ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ
1: നമുക്ക് കവല എന്ന് പറയുമ്പോൾ ശ്രീലക്ഷ്മി നമ്മുടെ ജഗദീശ്രീമാറിനെ പെട്ടെന്ന് ഓർമ്മ വരും. ഇപ്പം നമ്മുടെ 3-ാം പക്കം എന്ന സിനിമയിലാണ് എന്ന് തോന്നുന്നു ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച കവല. കവലെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ ജഗദീഷ് കുമാറിൻ്റെ ഒരു ഇരട്ട പേരാണത്. അപ്പം കവലെ കവലെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവും ജഗദീഷ് കുമാർ. അപ്പം ആ ഒരു സിനിമയിലെ ആ ഒരു ക്യാരക്ടർ, നമുക്ക് ചില സിനിമയിലെ ചില കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ മനസ്സിലിങ്ങനെ മായാതെ നിൽക്കുന്ന, അല്ലേ, പിള്ളേച്ച, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഈ കവല, ഈ ജഗദീഷ് കുമാറിൻ്റെ അപ്പം കവല എന്നുള്ളൊരു പ്രയോഗം തന്നെ നമ്മുടെ നാടും നാട്ടിൻ പ്രദേശവുമായി, അപ്പം ഗ്രാമഭംഗി വളരെ മനോഹരമായി ശ്രീലക്ഷ്മി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നുള്ളിയെടുത്ത് ചിന്തിയെടുത്ത് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന നല്ലൊരു പ്രോഗ്രാമാണ് ഗ്രാമഭംഗി.
0: അതെ, ഇതിലൊക്കെ ഇങ്ങനെ സപ്പോർട്ട് തരുന്നത് എല്ലാവർക്കും നന്ദി അറിയിക്കണം. ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് പറയാറുണ്ട്. എൻ്റെ ആ ഒരു പ്രോഗ്രാമിനെ പറ്റി നല്ല അഭിപ്രായമാണ് പൊതുവെ. ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ വിഷയങ്ങൾ, അതായത് ഗ്രാമഭംഗിയിൽ ഇങ്ങനെ കേൾക്കണം, എന്തെങ്കിലും ഒരു നൊസ്റ്റുമൊക്കെ തരുന്ന നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഇതാണ് 8585 8785. അപ്പോൾ ഇപ്പോൾ സമയം 10:29 ആയിരിക്കുകയാണ്. നല്ലൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
3: ഞാൻ രജനി ഗിരീഷ് ആണ്.
2: നമ്മളോടൊപ്പം നല്ല നല്ല പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു ഹരിപ്രസാദ്. നല്ലൊരു പാട്ടാണല്ലേ കേട്ടത്. ഞാൻ എപ്പോ പാടിയാലും തെറ്റിപ്പോന്നൊരു പാട്ടാണ്, പക്ഷെ എനിക്ക് പാട്ട് കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു.
3: എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടാണത്. നമ്മളിങ്ങനെ നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കാൻ നമുക്ക് തോന്നുന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സോങ് ആണ്.
2: അതെ. അപ്പോൾ നമുക്ക് എല്ലാ എന്താ നമ്മുടെ ലൈവുകളിലും ഒന്നുകിൽ നമ്മൾ കുസൃതി ചോദ്യം ചോദിക്കും, കടങ്കഥ ചോദിക്കും. നമ്മൾ ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും ഒരു കടങ്കഥയോ കുസൃതി ചോദ്യമോ ആയിട്ട്

0: വരാറുണ്ട്.
1: ഇപ്പൊ ആരാണ് വന്നത്?
0: ഇപ്പോഴും ബാബുരാജൻ സാറാണ് വന്നിട്ടുള്ളത്. ഇതാണ് ചോദ്യം. തലയില്ല, കണ്ണുണ്ട്, വയറുണ്ട്, ഒരു പത്തായം, എന്താണത്? അതാണ് നമ്മുടെ ശ്രോതാക്കളോട്.
1: തലയില്ല, പക്ഷെ കണ്ണുണ്ട്, വയറുണ്ട്,
0: വയറുണ്ട്, ഒരു പത്തായം.
1: വയറൊരു പത്തായമാണ്
0: അല്ലേ? അപ്പൊ എന്താണ് അത് എന്നുള്ളതാണ്. അപ്പോ എനിക്ക് എന്റെ മനസ്സിലൊരു ആൻസർ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രോതാക്കളുടെ, അതെ, അപ്പൊ നമ്മുടെ ശ്രോതാക്കളോടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. തലയില്ല, കണ്ണുണ്ട്, വയറുണ്ട്, ഒരു പത്തായം, എന്താണത്? അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ. മാത്രമല്ല, ഇന്നും ഇന്നത്തെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലേ?
1: തീർച്ചയായും. അങ്ങനെ പ്രത്യേകതകളിലൊക്കെ നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ സ്കൂളിൻ്റെയും SSLC CBSE പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ടിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, സ്കൂളുകളൊക്കെ കുറേ പ്രതിസന്ധിയിൽപ്പെട്ട സ്കൂളുകളുണ്ട്. നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ആക്കാറായി, ഓരോ കെട്ടിടത്തിലും ഫയർ എക്സ്റ്റിങ്ക്വിഷർ വേണമെന്ന നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിയാതെ സ്കൂളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ പുതിയ ഓർഡറുകളൊക്കെ വരുന്നുണ്ട്. സ്കൂളുകൾ തുറക്കും മുമ്പേ തന്നെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ 5 വകുപ്പുകളുടെ NOC വേണമെന്നൊക്കെ ഇന്നലെ പറഞ്ഞു. അപ്പം കുറേ സ്കൂളുകളൊക്കെ അതിൽ ഭയങ്കര വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇതാ ആ സ്കൂൾ ഫിറ്റ്നസിനെ കുറിച്ചുള്ള വിവാദ നിബന്ധനകളൊക്കെ പിൻവലിച്ചിരിക്കുകയാണ്. അത് തദ്ദേശ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകും. 2 ആഴ്ചയ്ക്കകം പരിശോധന പൂർത്തിയാക്കണം. അപ്പം നമ്മുടെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഇന്നലെ പറഞ്ഞത് 6 വകുപ്പുകളുടെ NOC വേണമെന്ന് ആണ്. ആ നിബന്ധനയൊക്കെ ഇതേ പിൻവലിച്ചു. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ സ്കൂളുകൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നൽകും. സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കുന്ന. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിനായി പുതിയ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നു എന്നുമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്.
0: അതായത് കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. ഈ മൊബൈൽ വാങ്ങി വെക്കുന്നതിനൊക്കെ ഇത്തരത്തിൽ ഒരു അല്ലേ,
1: സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുകയാണ്. മൊബൈൽ വാങ്ങി മേടിച്ചു വെച്ചതിന് അമ്മയാണ് മേടിച്ചു വെച്ചത്. കുട്ടി 10 വയസ്സുള്ള കുട്ടിയാണ്. ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് തൊട്ടടുത്ത കെട്ടിയിട്ടിരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് ചാടാനായി ശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അതെ അതെ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ 2 മാസം ഒരുപക്ഷെ അവർ കൂടുതലും അറ്റാച്ച് ആയത് ഇതേപോലെ പറഞ്ഞു, നമ്മൾ രാവിലെ പറഞ്ഞതാണ് പോലെ അറ്റാച്ച് ആയത് ഈ മൊബൈൽ ഫോണുമായിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ പുറത്ത് കളിക്കാൻ പോകാതിരിക്കുകയോ അങ്ങനെയൊക്കെ കുറെ. മാത്രമല്ല നമുക്കിപ്പോൾ ഒരു ചൂടിന്റെ വളരെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു പ്രശ്നമൊക്കെ കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആയിരിക്കണം അമ്മമാര് മൊബൈലിൽ കൊടുക്കാം.
1: അതുപോലെ പാമ്പുകളെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് അലേർട്ടായി. മുറ്റത്തേക്കൊക്കെ കുട്ടികൾ ഇറങ്ങുന്നതിന് വിലക്കുകളും ഒക്കെ വെച്ചിരുന്നു. അപ്പോൾ ഉള്ളിലിരുന്ന് കുട്ടികളെ എല്ലാ സാഹചര്യങ്ങളിലാണ് ഒരു.
0: അതെ അതെ. അപ്പോൾ എന്തായാലും കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളും കൂടി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു അഡിക്ഷൻ വരുന്നതെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, പ്രോസസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സമയത്ത് നമ്മൾ അത് പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവരെങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നില്ല. അപ്പോൾ എന്തായാലും അതിനൊരു മുൻകരുതലും കൂടി സ്വീകരിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കുക. പെട്ടെന്ന് നമ്മൾ വഴക്ക് പറയുന്ന
1: ശ്രീലക്ഷ്മി, ഏറ്റവും ബെറ്റർ നമ്മുടെ കുട്ടികൾക്കൊരു സമയപരിധി കൊടുക്കുക. അതെ, ഇത്ര മണിക്കൂർ നീ മൊബൈൽ, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് തൊട്ട് ഇത്ര മണിവരെ നീ മൊബൈൽ യൂസ് ചെയ്യുക. ആ സമയപരിധിക്കുള്ളിൽ തന്നെ മൊബൈലുകൾ തിരിച്ച് നമ്മൾ തിരിച്ചെടുക്കുക, മേടിച്ചു വയ്ക്കുക. അല്ലാതെ നമ്മൾക്ക് തിരക്കുണ്ട് അപ്പം കുട്ടി അത് നോക്കിയിരിക്കട്ടെ എന്ന് കരുതി. കുറേ പേരൻസ് അങ്ങനെയും ഉണ്ട്.
0: അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതൊന്ന് നമ്മൾ അലേർട്ടായിരിക്കേണ്ട കാര്യം തന്നെയാണല്ലേ. കുറച്ച് അവരുടെ അടുത്ത് കൂടുതലായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ആ ഒരു കാര്യം മനസ്സിലാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ സമയം അവർക്ക് വേണ്ടി കണ്ടെത്തുക. കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ്, വീണ്ടും ഓരോ പഴയ ഒരു സ്കൂൾ ലൈഫ് എന്നുള്ള രീതിയിലൊക്കെ അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് വായിക്കാം. ഇന്ന് ഒരുപാട് ദിവസം, ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇന്ന് ഓൺലൈൻ റൊമാൻസ് ഡേ ഒക്കെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബട്ടർ മിൽക്ക് ഡേ ആണ്,
1: പിന്നെ ബട്ടർ മിൽക്ക് ബിസ്ക്കറ്റ്സ് ഡേ ആണ്.
0: അതെ, അതേപോലെ തന്നെ 11 to 17 സോൾട്ട് അവയർനെസ് വീക്ക് ആണ്.
1: അതുപോലെ തന്നെയാണ് നാഷണൽ ട്രാവൽ ഇൻഷുറൻസ് എൻ്റെ ഒരു ആ ഒരു ക്ലെയിം ചെയ്യുന്ന ദിനമാണ്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ചിലയിടത്തൊക്കെ നമുക്ക് ഫ്ലൈ ചെയ്യുമ്പോഴൊക്കെ തന്നെ ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമാണ്. അപ്പം അത് ക്ലെയിം ചെയ്യുന്ന ഒരു ഡേ കൂടിയാണ് എന്ന്. പിന്നെ ഉപ്പിൻ്റെ അവബോധ വാരമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉപ്പി ഉപ്പില്ലാത്ത തീൻമേശയൊന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലേ. എല്ലാ മേശകളിലും ഒരു കുഞ്ഞു ഉപ്പ് എൻ്റെ ഒരു കുഞ്ഞു ബോട്ടിൽ ഇങ്ങനെ ഉണ്ടാവും. വേണുന്നവർക്ക് പക്ഷേ വേണ്ട കേട്ടോ. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ എവിടെ ഡോക്ടേഴ്സിനെ കാണാൻ ചെന്നാലും പറയുന്ന എരിവ് കുറയ്ക്കൂ, പുളി കുറയ്ക്കൂ, ഉപ്പ് കുറയ്ക്കൂ.
0: അപ്പോൾ നമുക്ക്

0: ഒരു രുചി നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ഈ ഉപ്പില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഉപ്പും ചെറിയ കുരുമുളകും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അല്ലെ കഴിക്കാൻ, അല്ലെങ്കിൽ ഉപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി രുചികരമായിട്ട് കഴിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപ്പിൻ്റെ ഒരുപാട് ഉപയോഗം നമുക്ക് എന്താ ഹെൽത്തിന് വളരെയധികം അത്ര നല്ലതല്ല എന്ന് കൂടി നമ്മൾ പറയുകയാണ്.
1: ശ്രീലക്ഷ്മി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കുട്ടികളെയും ഫോണുകളെയും ഒക്കെ കുറിച്ചാണ്. അപ്പോൾ ഒരു വാർത്ത നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ അശ്ലീല ആപ്പുകളുടെ ഒരു പ്രവർത്തനത്തിനെതിരെ കോടതി വരികയാണ്. ആ ആപ്പുകൾക്കെതിരെ വടിയെടുത്ത് ഡൽഹി ഹൈക്കോടതി ഇത്തരം ആപ്പുകളുടെ പ്രവർത്തനത്തിന് തടയിടണമെന്ന് ആപ്പിളിനോടും ഗൂഗിളിനോടും ഒക്കെ കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ആപ്പ് ഓരോ ആപ്പുകൾക്കും, അതായത് പ്ലേ സ്റ്റോറുകൾക്കും ഉണ്ടെന്ന് പറഞ്ഞ് കോടതി രാജ്യത്തെ ഒരു തലമുറ ഒന്നടങ്കം നശിക്കാനുള്ള സാഹചര്യം ഒരിക്കലും അനുവദിക്കാനാകില്ല എന്ന് കർശനമായി താക്കീത് ചെയ്തിരിക്കുകയാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി അതിൻ്റെ റിപ്പോർട്ട് ജൂലൈയിൽ നൽകണം എന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ അശ്ലീല ദൃശ്യങ്ങൾക്കൊക്കെ പുറമേ തന്നെ അനാശാസ്യവും മയക്കുമരുന്ന് ഉപയോഗവും അനധികൃത ആയുധ കച്ചവടം വരെ നടത്തുന്ന ആപ്പുകളുണ്ടെന്നും ഇവയ്ക്കെതിരെ ഒക്കെ തന്നെ കർശന നിയന്ത്രണം വേണം എന്നുമാണ് ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരിച്ചത് നടപ്പിലാക്കിയിട്ട് അവരെ അറിയിക്കണമെന്നും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്.
0: അതെ അതെ. അപ്പോൾ ഇതിനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെയും കൂടി അഭിപ്രായം നമ്മൾ ചോദിക്കുകയാണ്. അല്ല, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പത്രത്തിൽ വരുന്നതും ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യമാണെങ്കിൽ പോലും, അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848785785. അപ്പോൾ നമ്മുടെ കലച്ചേച്ചി ഇന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, രാവിലെ മഴയിൽ തുടങ്ങിയിരിക്കുവാണല്ലേ, എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം സുഖമായിരിക്കുന്നു. ഒത്തിരി തിരക്ക് തന്നെ ആയിരുന്നു. മോനും കുടുംബവും യാത്രയായി. മോൾ 20 പോകും. അതും കൂടി കഴിയുമ്പോൾ തിരക്കൊക്കെ തീരും. പിന്നെ അടിമാലിയിലെ ആഘോഷങ്ങളൊക്കെ തീർന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാ ദിവസവും ആഘോഷിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. രജനി പറഞ്ഞ നാടകം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി കാണിക്കുന്നത്. എന്തിനാണ് ഈ പിടിവലി? പറഞ്ഞ പോലെ വോട്ട് ചെയ്തവരെ ഇതേപോലെ
1: അല്ലെ,
0: എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. തോറ്റുപോയെന്ന് വിചാരിച്ച് ആരും ജീവൻ കളയരുതേ മക്കളെ. വിജയം നമ്മുടെ തൊട്ടു മുന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി ഒരു
1: പ്രതീക്ഷയാണ്.
0: അതെ, അപ്പോൾ ഒരു നല്ലൊരു മെസ്സേജാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. അപ്പോൾ കടങ്കഥ ആരും മറക്കണ്ട. തലയില്ല, കണ്ണുണ്ട്, വയറുണ്ടൊരു 10, എന്താണ് അതിൻ്റെ ആൻസർ? അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം. ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം
3: ഞാൻ രജനി ഗിരീഷ് ആണ്.
2: അങ്ങനെ ഒരു ഒരു നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ അല്ലേ, നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാം പാട്ടുകളൊക്കെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ റീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്.
3: അപ്പൊ
2: ആൻസർ ചോദിച്ചിട്ടുണ്ട്, ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ ഞങ്ങൾക്കും അറിയില്ല, ബാബുരാജൻ സാർ ഇതുവരെ അത് റിവീൽ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ചേച്ചി, മെസ്സേജ് സാർ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ ആ ആൻസർ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു ചോദ്യം ഇതായിരുന്നു. ചോദ്യം, തലയില്ല, കണ്ണുണ്ട്, വയറുണ്ട്, ഒരു പത്തായം, എന്താണത്? അപ്പൊ നമ്മളുടെ ഈ ചോദ്യം കേട്ടിട്ട് നമുക്ക് വീണ്ടും പല ഭാഗത്തുനിന്നും ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഒരു ശ്രോതാവ് സനൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, ആണ് ഒരു ചോദ്യം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സനലിനും നല്ലൊരു ദിവസം നേരെയാണ്. അപ്പോൾ ഈ ചോദ്യം ഇച്ചിരി കട്ടിയാണോ എന്നെനിക്ക് സംശയമുണ്ടെങ്കിലും ഞാനങ്ങ് ചോദിക്കുകയാണ്, ഹൂ ഈസ് വാട്ട് ആൻഡ് വാട്ട് ഈസ് ഹൂ എന്ന്.
3: അതാണ്, അപ്പം രണ്ട് ചോദ്യങ്ങളാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് മറുപടി ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. ഞങ്ങൾ കുറേ അപ്ഡേറ്റ്സിലേക്കൊക്കെ പോയിട്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെയായി നിങ്ങളിലേക്ക് തിരിച്ചെത്താം. അപ്പം നമുക്ക് തമിഴ്നാട്ടിൽ ഏകദേശം ഒരു അവിടെ മദ്യവില്പനയ്ക്കെതിരെ രംഗത്തെത്തിയവർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. 717 മദ്യവില്പന കേന്ദ്രങ്ങൾ പൂട്ടുന്നു. സ്കൂളുകളുടെയും ആരാധനാലയങ്ങളുടെയും അടുത്തുള്ള മദ്യവില്പന ശാലകളാണ് പൂട്ടുന്നത് എന്ന് പറയുന്നു. അപ്പം അതൊരു നല്ല കാര്യമാണ്. അപ്പം രണ്ടാഴ്ചക്കകം അടയ്ക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടു. അപ്പം ലഹരി ലഭ്യത കുറയ്ക്കുമെന്നും അവരങ്ങനെ TV വാഗ്ദാനമൊക്കെ കൊടുത്തിരുന്നു. അപ്പം അതിൽ ഈ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളെല്ലാം തന്നെ പൂട്ടിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇങ്ങനെ അടയ്ക്കാൻ പറഞ്ഞതിനെതിരെ തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കൊക്കെ സ്ഥിരം ജോലി നൽകണമെന്നും, സ്വകാര്യ ബാറുകളും ഇങ്ങനെ റിക്രിയേഷൻ ക്ലബുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ അടക്കമുള്ള മറ്റു

0: മന്ത്രിയായ നമ്മുടെ വിജയന്റെ അഡീഷണൽ സെക്രട്ടറിയായ കൊച്ചി സ്വദേശിയായ ഒരു സിവിൽ എഞ്ചിനീയർ ഉദ്യോഗസ്ഥനാണ് ഇരിക്കുന്നത്. വിഷ്ണു, വി വിഷ്ണുവാണ് നിയമിതനായത്. അപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിക്ഷേപ സമാഹരണ ഏജൻസിയായ ഗൈഡൻസ് തമിഴ്നാട്ടിൽ അതിൻ്റെ ഒരു മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അപ്പം നമ്മുടെ മലയാളി ഇല്ലാത്തൊരു സ്ഥലമില്ല എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ?
1: അതെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ തമിഴ്നാട്ടിലെ ആ ഒരു ഭരണത്തിലെ മാറ്റം എന്തൊക്കെയാണ് അവിടെ കൊണ്ടുവരുന്നത്, അതൊക്കെ നമ്മളിങ്ങനെ ഉറ്റുനോക്കുകയാണ്. കാരണം ഇവിടെയും കുറേ നമുക്ക് യുവജനങ്ങൾ വളരെയധികം ഇഷ്ടത്തോടെ ആരാധനയോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് വിജയ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അദ്ദേഹം ഭരണത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മളും തീർച്ചയായിട്ടും വീക്ഷിക്കുകയാണ്. അതിൻ്റെ ഒരു തീർച്ചയായിട്ടും ഒരു സ്വാധീനം കേരളത്തിലും ഉണ്ടാകും എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്.
0: പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഭരണപരമായോ രാഷ്ട്രീയമായോ അവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തത് കൊണ്ട് എന്താണ് ഇതൊരു ഒരു വലിയ നാടിൻ്റെ സിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ ഇവർക്കുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണല്ലോ എല്ലാവരും രാഷ്ട്രീയ അനുഭവങ്ങളും നമ്മുടെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണല്ലോ പാർട്ടിക്കാരെ ഭരിക്കുന്നത്. അപ്പോൾ എന്താകും ഇത്, എങ്ങോട്ടാണ് നമ്മുടെ തമിഴ്നാട് പോകുന്നത്, അപ്പോൾ ഒരു ആശങ്കയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പം തൻ്റെ കൈകളിൽ എത്തിയ നാടിനെ സംരക്ഷിക്കാനുള്ളൊരു ബാധ്യത നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും. അതിനുള്ള എല്ലാവിധ ആശംസകളും ഒക്കെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, അതിനിടയിലൂടെ നമുക്ക് അപ്ഡേറ്റ്സും മെസ്സേജും ഒക്കെ ആയിട്ട് രസകരമായിട്ട് നമ്മുടെ ലൈവ് ചാറ്റ് ഷോ മുന്നോട്ട് കൊണ്ടുപോകാം.
1: അതെ, നമ്മുടെ കവിത ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി രജനി, ടെക്കായി ഇരിക്കുന്നത് ആരാണെന്ന് കേട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്വരം കേൾക്കുമ്പോൾ മനസ്സിലാക്കാം, പക്ഷെ ടെക്ക് ആരാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ നമ്മളുടെ ഹരിപ്രസാദ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ടെക്ക് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ എനിക്കൊരു കാര്യം പറയണം എന്ന് തോന്നി, അതാണ് മെസ്സേജ് ഇട്ടത്. അതായത് റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങുകയല്ലേ, കുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ളൊരു സമയമാണ്. മാർക്ക് അല്പം കുറഞ്ഞതുകൊണ്ടോ തോറ്റതുകൊണ്ടോ അവരെ മാനസികമായി തകർക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കളെ കണ്ടിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് പോകുന്ന കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും വരാതെ നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകണം, അങ്ങനെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി മെസ്സേജ് ഇട്ടേക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയൊരു ഇൻഫോർമേഷനാണ് ചേച്ചി പറഞ്ഞത്.
0: അതെ, കവിത പറഞ്ഞതിൽ നല്ല കാര്യമുണ്ട്. കാരണം ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചില വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായ കവിത മെൻഷൻ ചെയ്തത്. അപ്പം പറഞ്ഞു വരുന്നത് ശ്രീലക്ഷ്മി, നമ്മൾ മാർക്ക് കുറഞ്ഞ കവിത ഇപ്പോൾ പറഞ്ഞല്ലോ, മാർക്ക് കുറയുമ്പോൾ കുട്ടികളിൽ അതിലൊരു ആഫ്റ്റർ എഫക്ട്സ് വരുന്ന, അവരെ ഇഷ്ടപ്പെട്ട ചില സബ്ജക്ട്സിലേക്ക് അവർക്ക് പോകാനുള്ള ആ ഒരു മാർക്കിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കടക്കാൻ അവർക്ക് പറ്റാതെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് മാറ്റിയെടുക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികളുടെ ചിന്തകളും പേരൻസ് അവരിലേക്ക് അത് നിറയ്ക്കണം. കാരണം ഒരു മൂന്നാല് ഓപ്ഷൻസ് അവർക്ക് കൊടുക്കുക. ഒരു പക്ഷേ നിനക്ക് മാർക്ക് കൂടിയാൽ ഇത് കിട്ടും, അത് നിനക്ക് മാർക്ക് കിട്ടാതെ വന്നാൽ നീ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അപ്പം ഈ പ്രീ പ്ലാനിങ്ങിൽ വലിയൊരു കാര്യമുണ്ട്. അല്ലാതെ ഒന്നിൽ മാത്രം, നമ്മുടെ ജീവിതത്തിലായാലും അങ്ങനെ നമ്മളൊരു പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി വെച്ചാൽ ഒരു പക്ഷേ പ്ലാൻ എ നടന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളെ പ്ലാൻ ബിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തിലായാലും നമുക്കത് പ്രാവർത്തികമാക്കുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണല്ലേ.
1: അതെ അതെ, തീർച്ചയായും. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്വത്തുകൾ തന്നെയാണല്ലേ. അപ്പോൾ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ തോൽവിയും ജയവും നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഇതിലൊക്കെ A+, ഇതിലൊക്കെ C+ അല്ലെങ്കിൽ D+ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കത് ഇതൊന്നും ഒന്നുമല്ല നമുക്ക് പിന്നീട് മനസ്സിലാകും. ഇത് അടുത്തൊരു നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ്, നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റിന് എന്താ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയായിട്ട് മാത്രമേ പിന്നീട് നമുക്കത് പിന്നെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ അല്ലേ. ഇന്ന് അന്നൊരു സമയത്ത് നമുക്ക് ഇത്രയും A+ കിട്ടി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി പിന്നെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കാൻ കിടക്കുന്നത്. അപ്പൊ അതൊന്നും നമുക്കൊന്ന് നമ്മളൊന്ന് ചിന്തിക്കുക പോലും ഇല്ല, അതൊന്നും നമ്മൾ അത്രയും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. പക്ഷേ ഇപ്പോ പഠിക്കാനുള്ളൊരു സമയം നമുക്ക് പഠിക്കുക. കാരണം നല്ലൊരു കോമ്പറ്റീഷൻ ആണ്, ഇന്നാരും അത്ര മോശമൊന്നും അല്ല. എല്ലാവരും പരമാവധി അവരൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരുടെ അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അവരുടെ കഴിവുകൾ അവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ ഒരു തലമുറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് പണ്ടോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, കുട്ടികൾ നല്ല കഴിവുണ്ടായിരുന്നു, പക്ഷേ
0: സാധ്യതകളൊക്കെ കുറവായിരുന്നു, ഉപദേശങ്ങളൊന്നും അധികം കിട്ടാറില്ല. നമ്മൾ മുന്നോട്ട് എങ്ങോട്ട് നമ്മൾ പോകണം എന്നുള്ളൊരു ഗൈഡൻസ് ഒന്നും നമുക്ക് അത്തരം കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു.
1: പക്ഷേ ഇന്നത്തെ രക്ഷിതാക്കളും അവരുടെ മക്കളുടെ ഒരു കഴിവുകളെ കണ്ടെത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വളരെയധികം എന്താ അവർ വളരെയധികം എന്താ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ ഒരുപാട് അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്തുന്നതിലൊക്കെ മിടുക്കരാണ് അല്ലേ. നമ്മൾ കാണുമ്പോൾ ഈ കൊച്ചുകുട്ടി എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്നത്, പാട്ട് പാടുന്നത്, ചിത്രം വരയ്ക്കുന്നത് ഒക്കെ നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അവരിൽ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത്

0: ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പണ്ടത്തെ ഒരു എന്താ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ പണ്ടത്തെ ഒരു കർക്കശമായുള്ള ടീച്ചേഴ്സും അല്ല ഇന്നുള്ളത്. വളരെയധികം സ്നേഹത്തോടുള്ള ടീച്ചർമാരാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞോ അല്ലെങ്കിൽ തോറ്റുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ വഴക്ക് പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു താഴ്ത്തുന്ന പോലെ സംസാരിക്കാതൊക്കെ ഇരിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സനോജ് ചോദിക്കുകയാണ്, സുഖങ്ങളൊക്കെ തന്നെ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് റോസാപ്പൂകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മുടെ ബാബുരാജൻ സാറാണ് അയക്കേണ്ടത്. ചോദ്യം ഇതായിരുന്നു, തലയില്ല, കണ്ണുണ്ട്, വയറുണ്ടൊരു പത്തായം. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആൻസറൊക്കെയാണ് വരുന്നത്. നമ്മുടെ രാജൻ ചേച്ചി ആൻസർ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നു, കലച്ചേച്ചി ഗുഡ് മോർണിംഗ്, എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അവിടെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നമുക്കിങ്ങനെ ചെറിയ മഴയും ചെറിയ രാവിലെ വരുന്ന സമയത്ത് നല്ലൊരു കുടുക്കും ഒക്കെ ഉണ്ടായിരുന്നു. കുടുക്കം മീൻസ് ഇടി ശബ്ദമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ സൗണ്ടൊക്കെ കേട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അവിടുത്തെ ഒരു അന്തരീക്ഷവും ഒക്കെ എങ്ങനെയാണ്? മാത്രമല്ല മഴയൊക്കെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ പല യാത്രകളും രാത്രികാല യാത്രകളും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നും കൂടി നമ്മൾ ഈ ഒരു ലൈവിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്.
1: ശ്രീലക്ഷ്മി, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രി നടത്തിയ ഒരു ശ്രമം, കേന്ദ്രം നടത്തിയ ഒരു ശ്രമം വളരെ സഫലമായി എന്നൊരു വാർത്തയാണ്. അതായത് നമ്മുടെ കുറേ പുരാവസ്തുക്കൾ യു എസിലേക്ക് കടത്തിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഒരു കാലഘട്ടമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, വിവിധ കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച് യു എസിലേക്ക് കടത്തിക്കൊണ്ടുപോയ നമ്മുടെ പുരാവസ്തുക്കളൊക്കെ തന്നെ ഇന്ത്യയിൽ ദേ തിരിച്ചെത്തിച്ചു. അപ്പം ചോള കാലഘട്ടത്തിലെ തഞ്ചാവൂരിലെ ഔഷധേശ്വര ക്ഷേത്രത്തിലുണ്ടായിരുന്ന ശിവക്ഷേത്രത്തിലുണ്ടായിരുന്ന നടരാജ വിഗ്രഹമാണ് ചോളപുരം ഗ്രാമത്തിലെ ആ ശിവക്ഷേത്രത്തിലുണ്ടായിരുന്ന വെങ്കല ശില്പം തന്നെയാണ്. അത് നമ്മൾ തിരിച്ചു പിടിച്ചു. അതുപോലെ തന്നെ ആലത്തൂർ വിശ്വനാഥ ക്ഷേത്രത്തിലുണ്ടായിരുന്ന നമ്മുടെ സോമസ്കന്ധ ശില്പം അതും തിരിച്ചെത്തിച്ചു. രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകം അങ്ങനെ വീണ്ടെടുക്കാൻ കേന്ദ്ര സർക്കാരിനുള്ള പ്രതിബദ്ധതയാണ് നമ്മൾ ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പം നമുക്ക് വർഷങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകമായി നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇതിലെ കോഹിനൂർ ആ വിവാദത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, എന്നാലും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ കോഹിനൂർ രത്നത്തെക്കുറിച്ച് അറിയാം, അത് കടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ എന്നെങ്കിലും അതൊക്കെ നമുക്ക് നമ്മുടെ ഭാരതത്തിലേക്ക് തിരിച്ചെത്തും എന്നൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അപ്പം നമ്മുടെ ആ ഒരു സാംസ്കാരിക വകുപ്പിന് നമ്മൾ ആശംസകൾ നേരുകയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകമായി നിലനിന്ന എത്രയെത്രയോ കാര്യങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ വിദേശാധിപത്യത്തിൻ്റെ കീഴിൽ നമ്മൾ അടിമകളായിരുന്നപ്പോൾ അവരടക്കിവാണ് നമ്മിൽ നിന്ന് കൊണ്ടുപോയ കുറേയധികം പുരാവസ്തുക്കളുണ്ട്. അവയൊക്കെ തന്നെ നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ ഇന്ത്യക്ക് വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നാണ് ഈ ഒരു ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലേ ശ്രീലക്ഷ്മി?
0: അത് തീർച്ചയായും. അപ്പോൾ ഇപ്പോൾ സമയം 10:59 ആയിരിക്കുകയാണ്. നമുക്കൊരു നല്ല പാട്ട് കേൾക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മളുടെ രണ്ട് ചോദ്യങ്ങളുള്ള ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, തലയില്ല, കണ്ണുണ്ട്, വയറുണ്ട്, ഒരു പത്തായം, എന്താണ് ആ ഒരു കടങ്കഥയുടെ ആൻസർ? അതേപോലെ തന്നെ നമ്മുടെ സനൽ സൗദിയിൽ നിന്ന് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹു ഈസ് വാട്ട് ആൻഡ് വാട്ട് ഈസ് ഹു. അപ്പം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു
1: കൺഫ്യൂഷൻ തോന്നും, ഹു ഈസ് വാട്ട്, വാട്ട് ഈസ് ഹു,
0: ഹു ഈസ് വാട്ട് ആൻഡ് വാട്ട് ഈസ് ഹു. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് ഈ ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891 7

0: 6673. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
1: ഞാൻ രജനി ഗിരീഷ്.
0: നമ്മളോടൊപ്പം ഹരിപ്രസാദുമാണ് ഇന്നത്തെ ടെക്കായിട്ട് കൂടെയുള്ളത്. അപ്പോൾ നമ്മളൊരു കടങ്കഥയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തലയില്ല, കണ്ണുണ്ട്, വയറുണ്ട്, ഒരു പത്തായം. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജുകളൊക്കെ അയച്ച് എന്താ കറക്റ്റ് ആൻസറായൊക്കെ അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കലച്ചേച്ചി ചോദിച്ചിട്ടുണ്ട്, കവിത ചേച്ചിയൊക്കെ ചോദിച്ചിട്ടുണ്ട് തേങ്ങയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഷീന ചേച്ചി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയാണോ എന്ന്. ഞാനും ഈ ആൻസർ തന്നെയാണ് വിചാരിച്ചിരുന്നത്, തേങ്ങ. പക്ഷേ അതല്ല കേട്ടോ ആൻസർ. ഒന്നും കൂടി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, അപ്പം നമുക്ക് കിട്ടും, ആ ആൻസർ കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ആൻസർ കണ്ടതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. പക്ഷേ കറക്റ്റ് ആൻസർ ഒരുപാട് പേര് അയക്കുന്നുണ്ട്. ശരിയാണ്, ആ ഒരു ആൻസർ വളരെയധികം മാച്ചിങ് ആയിട്ടുള്ളൊരു പേരാണ് അത് വരുന്നത്. അപ്പോൾ ഒന്നും കൂടി നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആൻസർ കിട്ടും. അതേപോലെ തന്നെ രാജം ചേച്ചി ഒരു നമ്മുടെ സനൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹൂ ഈസ് വാട്ട് ആൻഡ് വാട്ട് ഈസ് ഹൂ എന്നുള്ളത്, അതിനകത്തെ വാട്ട് ഈസ് ഹൂ എന്നുള്ളതിൻ്റെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഹൂ ഈസ് വാട്ട് എന്നുള്ളത് അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ പോകുന്നതിന് മുൻപ് നമുക്കൊരു ഒരു അപ്ഡേഷൻ പറയാനുണ്ട്. നമ്മുടെ ആധാറിൻ്റെ സേവനങ്ങളുടെ സമയപരിധി നീട്ടിയതായിട്ടൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മളുടെ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഇന്നു മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ ആധാർ സേവനങ്ങൾ വൈകിട്ട് 7:30 വരെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് സമയപരിധി കൂട്ടിയിട്ടുള്ളത്. പുതിയ ആധാർ എൻറോൾമെൻറ്റ് 5 മുതൽ 7 വരെയും 15 മുതൽ 17 വയസ്സ് വരെയുമുള്ള കുട്ടികൾക്കുള്ള ബയോമെട്രിക് അപ്ഡേഷൻ എന്നിവയൊക്കെ സൗജന്യമാണ് എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. 30 സെപ്റ്റംബർ വരെ ബയോമെട്രിക് അപ്ഡേഷൻ, അതായത് 7 വയസ്സ് മുതൽ 15 വയസ്സുള്ളവർക്ക് സൗജന്യമാണ്. 30 സെപ്റ്റംബർ വരെ ഡെമോഗ്രാഫിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ, ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ എന്നീ സേവനങ്ങളും ഇവിടെ ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പരമാവധി ഈ അവസരങ്ങൾ ഉപയോഗിക്കുക എന്നും കൂടി നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊക്കോളൂ. നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് ആധാർ സേവനങ്ങൾക്കായിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, നിങ്ങൾ ചെല്ലുന്നതും കാത്ത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പരമാവധി ഉപയോഗിക്കും.
1: നമുക്ക് അപ്ഡേറ്റ്സിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വിപണിക്ക് തിരിച്ചടിയായി നമ്മുടെ ഇറക്കുമതി തീരുവയുടെ വർധന വരികയാണ്. അപ്പോൾ സ്വർണത്തിന് വില കൂടി, സ്വർണ്ണ പൂട്ട് വരികയാണ്. നമുക്കിതേ താഴെയിടാൻ നമ്മുടെ പ്രധാനമന്ത്രി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇറക്കുമതി തീരുവ 6% നിന്ന് ഏകദേശം 15% വർദ്ധിച്ചതിനെ തുടർന്ന് സ്വർണ്ണവിലയും കൂടി. പവന് ഏകദേശം 5,860 വരെയൊക്കെ കൂടിയിരിക്കുകയാണ്. ഈ നമ്മുടെ ഈ പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്നതിനെതിരെ നമുക്ക് അനിവാര്യമല്ലാത്ത തന്നെ എല്ലാ ഇറക്കുമതിയും കഴിയുന്നത്ര കുറച്ച് രൂപയുടെ മൂല്യത്തകർച്ച തടയാനുള്ള ഒരു വിദേശ നാണ്യ കരുതൽ ശേഖരവും ഒക്കെ സംരക്ഷിക്കാനാണ് പ്രധാനമന്ത്രി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങളുടെ എല്ലാം ഇറക്കുമതി തീരുവ കൂട്ടുകയാണ് ചെയ്തത്. ഇതിലൊക്കെ തന്നെ കള്ളക്കടത്ത് കൂടുമോ എന്നൊരു ആശങ്കയും വരുന്നുണ്ട്. അപ്പം നമുക്ക് ജ്വല്ലറി ഓഹരികളിൽ തിങ്കളാഴ്ച മുതലുള്ള വൻ ഇടിവാണ് വന്നിരിക്കുന്നത്. ഇന്നലെയും അത് തുടരുകയാണ്. 1 വർഷത്തേക്ക് സ്വർണം വാങ്ങേണ്ട എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ തുടർന്ന് ഈ ഓഹരികളിലൊക്കെ തന്നെ ഇടിവ് തുടരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ശ്രീലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ കള്ളക്കടത്ത് കൂടും എന്നൊരു ആശങ്കയും വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഇറക്കുമതി തീരുവ കൂട്ടുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് കൂട്ടാൻ വഴിവെച്ചേക്കും എന്നൊരു വിദഗ്ധരുടെ വിലയിരുത്തലും കൂടി വരുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് വാഹന വ്യൂഹങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിമാരും നമ്മുടെ മുഖ്യമന്ത്രിമാരും എല്ലാം തന്നെ വെട്ടിക്കുറയ്ക്കുന്നൊരു കാഴ്ച കാണുന്നു. ഇന്ധന ചെലവ് കുറയ്ക്കാൻ ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രി വന്നതിന് പിന്നാലെ. അകമ്പടി വാഹനങ്ങൾ കുറച്ച് SPG അങ്ങനെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാഹനങ്ങൾ കുറയ്ക്കാൻ വരുന്നു. അതുപോലെ തന്നെ എയർ ഇന്ത്യ രാജ്യാന്തര സർവീസുകൾ 27% വരെ കുറയ്ക്കുന്നു. ജൂൺ ഓഗസ്റ്റ് കാലയളവിൽ ഇങ്ങനെ പ്രതിവാരം 140 വീതം രാജ്യാന്തര സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കും എന്നാണ് പറയുന്നത്. വിമാന ഇന്ധന വിലയും കുതിച്ചുയർന്നിരിക്കുകയാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം മൂലമുള്ള വ്യോമ ഗതാഗത നിയന്ത്രണമാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഫുജൈറ സന്ദർശിക്കുന്നുണ്ട്. ഫുജൈറയിലേക്കുള്ള UAE യാത്രാ ലക്ഷ്യം ഫുജൈറ എണ്ണ തന്നെയാണ് എന്നും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇന്ത്യൻ കപ്പലുകൾ ഫുജൈറയിൽ അടുക്കുന്നതിനാണ് ചർച്ച വരുന്ന. ഊർജ്ജ പ്രതിസന്ധിയുടെ ഈ ഒരു സാഹചര്യത്തിൽ UAE കൂടുതൽ സഹകരണം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം നമ്മുടെ ആ ഒരു യാത്രയ്ക്കാണ് വഴി തെളിക്കുന്നത്. നമ്മുടെ

0: ഇനി ഏതാനും ആഴ്ചകളായി ഹോർമോൺസ് കടലെടുക്ക് ഒഴിവാക്കി ഇന്ധനം ലഭ്യമാക്കണം, ഒരു സമാന്തര പാത നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ ആ ഒരു ഈ ഒരു സന്ദർശനത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ ഒന്ന് ഉണ്ടായാലേ നമുക്ക് നല്ലതാണ് എന്നുള്ളൊരു കാര്യം അല്ലേ?
1: അതെ അതെ. അപ്പം നിരവധി അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് നമ്മളിങ്ങനെ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 11:10 ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കലചേച്ചി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ അയച്ചിരിക്കുന്നത്. നമ്മുടെ സുജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. നമ്മൾ ഞാൻ ശ്രീലക്ഷ്മിയും അതേപോലെ രജനി ഗിരീഷുമാണ് ഇന്നത്തെ ലൈവിൽ നമ്മളോട് നിങ്ങളോടൊപ്പം കൂടെയുള്ളത്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ല ഒരു ദിവസം വിഷ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജാണ്.
0: താങ്ക് യു തിരിച്ചും.
1: അതെ, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. അപ്പോൾ ഇന്ന് തിരക്കൊക്കെ ആണോ, എങ്ങനെയുണ്ട് രാവിലത്തെ ചേച്ചി ജോലിക്കൊക്കെ പോകുന്നുണ്ട്? അപ്പോൾ ഇങ്ങനെ എപ്പോഴും പറയും തിരക്കായതുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വിഷമമൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്ന് തിരക്കൊക്കെ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണ്. പിന്നെ അതേപോലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യും കേട്ടോ. ഇൻ കേസ് നമുക്ക് നമ്മളുടെ ലൈവിൽ ആ പാട്ട് പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈവിന് ശേഷം ആ പാട്ടുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ ശ്രീജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട് കൂട്ടിക്കടയിൽ നിന്ന്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്, സുഖമായിട്ടിരിക്കുകയാണ്. ചേച്ചിക്കും സുഖം, കുട്ടികൾക്കും എല്ലാം സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ് എന്നൊരു മെസ്സേജ് കൂടി വിഷു കൂടി അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ നമ്മൾ ഈ വിഷ് നമ്മളെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ ലീലാമണി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് രജനിക്കുട്ടി, ശ്രീലക്ഷ്മി രണ്ടുപേർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞങ്ങളും ചേച്ചിക്ക് നല്ലൊരു ദിവസം.
0: തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ് ലീലാമണി ചേച്ചി. അപ്പം ചേച്ചി ഇന്ന് നല്ല ഏതെങ്കിലും പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും
0: നല്ല പാട്ടുകളാണ് ചേച്ചി ചോദിക്കുന്നത്.
1: അതെ, അപ്പം നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മഴ പെയ്ത് ഇപ്പോൾ പെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, പ്രിയപ്പെട്ടവരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ അടിമാലി ഫ്രണ്ട്സിന് നല്ലൊരു ഹായ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലീലാമണി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടിമാലി ഫ്രണ്ട്സിനോട് നല്ലൊരു ഹായ് ഞങ്ങൾ പറയുകയാണ്. അപ്പം അവിടെ നിന്ന് ഇപ്പോൾ വരും. കടങ്കഥയുടെ ഉത്തരം ചേച്ചി ചോദിച്ചിട്ടുണ്ട്, തേങ്ങയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തേങ്ങയല്ല, കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇതായിരുന്നു തലയില്ല, കണ്ണുണ്ട്, വയറുണ്ട് ഒരു പത്തായം. അതേപോലെ തന്നെ നമ്മളുടെ ഒരു മറ്റൊരു ചോദ്യമാണ്, ഹൂ ഈസ് വാട്ട് ആൻഡ് വാട്ട് ഈസ് ഹൂ എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്കത് കിട്ടും. പെട്ടെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനതൊന്നും ഉത്തരം പറയില്ല കേട്ടോ ചിലപ്പോൾ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അത് പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയക്കൂ. അതേപോലെ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലുതി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞു.
0: ഞാൻ പറഞ്ഞില്ലേ ചേച്ചി നല്ല മനോഹരമായ ഭയങ്കര മ്യൂസിക് സെൻസാണ്. അപ്പം നല്ല നല്ല പാട്ടുകളാണ്, നമുക്കും കേൾക്കാൻ ഇഷ്ടമുള്ള നല്ല പാട്ടുകളാണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി താങ്ക് യു.
1: അതെ അതെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തുപ്പാക്കിയിലെ ഗൂഗിൾ ഗൂഗിൾ എന്നൊരു സോങ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യുന്നത് ആ പാട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് മെസ്സേജുകളൊക്കെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ലീലാമണി ചേച്ചിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിനീഷ് ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയും നമ്മൾ ആ ഒരു വിഷ് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 11:14 ആയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. അപ്പോൾ നമ്മൾ ആ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ മറക്കണ്ട. തലയില്ല, കണ്ണുണ്ട്, വയറുണ്ട് ഒരു പത്തായം. ഇതൊരു കടങ്കഥയാണ്. ഈ കടങ്കഥയ്ക്കും ഒരു ആൻസർ ഉണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഈ ഒരു പാട്ടിനിടയ്ക്ക് ആലോചിക്കൂ. അതേപോലെ തന്നെ ഹൂ ഈസ് വാട്ട് ആൻഡ് വാട്ട് ഈസ് ഹൂ, അതിൻ്റെ ആൻസറും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മുടെ ബാബുരാജൻ സാർ പറഞ്ഞ ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. Back to Radio Santhanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷ്.
0: നമ്മളോടൊപ്പം നല്ല പാട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഹരിപ്രസാദ് അല്ലെ. അപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ട
1: നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്.
0: അതെ, അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോ അവര് കുറെ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ സമയം 11:21 ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരുപാട് എനിക്ക് അപ്ഡേറ്റ്സും നമുക്ക് ശ്രോതാക്കളോട് പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉത്തരങ്ങളൊക്കെ അങ്ങ് പറയാം അല്ലേ. അപ്പം നമ്മളുടെ കലച്ചേച്ചി, അതേപോലെ തന്നെ സനോജ്, രാജം, റീജ ചേച്ചി, ഇവരൊക്കെ കറക്റ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബാബുരാജൻ സാറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, തലയില്ല, കണ്ണുണ്ട്, വയറുണ്ട്, ഒരു പത്തായം എന്ന് പറഞ്ഞിട്ടൊരു കടങ്കഥയാണ് ചോദിച്ചിരുന്നത്. അതിൻ്റെ ആൻസർ ഞണ്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ആൻസർ അയച്ചതാണ് നമ്മുടെ റീജ ചേച്ചിയും സനോജും, രാജം ചേച്ചി, കല ചേച്ചി, ഇവരൊക്കെ
1: ഒരുപാട് പേര് അയച്ചു കറക്റ്റ് ഉത്തരം.
0: ശ്രോതാക്കളൊക്കെ
1: തന്നെ ഭയങ്കര ബുദ്ധിമതിമാന്മാരും ബുദ്ധിമതികളും ഒക്കെയാണ്.
0: അതെ, ഇൻ കേസ് നമുക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട,
1: എന്നാണ് പറയുന്നത്. സനോജ് വായിച്ചു അല്ലേ.
0: അതെ അതെ. അപ്പൊ അതേപോലെ തന്നെ നമുക്കിനി നാളെയും വരുന്നവരൊക്കെ നമുക്ക് എന്താ കുസൃതി ചോദ്യം കൊണ്ടുവരാം അല്ലേ. അപ്പൊ നാളെയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുസൃതി നിറഞ്ഞ ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ്, നമ്മളത് ലോകത്തോട് ചോദിക്കും.
1: അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെ കിട്ടിയില്ല അല്ലേ.
0: അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയില്ല. ഒരാൾ അയച്ചു, രാജം ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അത് സനൽ സന്തോഷ്, നമ്മുടെ ദുബായിൽ നിന്ന്, സോറി സൗദിയിൽ നിന്നാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചത് ഇതായിരുന്നു, ഹൂ ഈസ് വാട്ട് ആൻഡ് വാട്ട് ഈസ് ഹൂ എന്നുള്ളതായിരുന്നു നമ്മുടെ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പം ഹൂ ഈസ് വാട്ട് എന്ന് പറയുമ്പോൾ അത് ജെയിംസ് വാട്ടാണ്. ജെയിംസ് വാട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ നമ്മൾ പറയില്ലേ പവറിന്റെ യൂണിറ്റ് വാട്ട് എന്ന് പറയുന്നത്, അത് അദ്ദേഹത്തിന്റെ ആ വാട്ട് അതാണ് ജെയിംസ് വാട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഹോഴ്സ് പവറൊക്കെ എന്നൊരു ആശയം ഒക്കെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പൊ നമുക്ക് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ വളരെ പെട്ടെന്ന് ആ ആൻസർ കിട്ടും. ഇനി മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ഹൂ, WHO എന്നുള്ളതാണ് നമ്മൾ ഹൂ എന്ന് എഴുതുന്നത്. അപ്പം WHO എന്ന് പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് അതിന്റെ ആൻസർ.
1: അപ്പൊ
0: നമ്മളുടെ രാജം ചേച്ചി ഹൂ എന്നുള്ളതിന്റെ കറക്റ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അയച്ചിട്ടുണ്ട്. അപ്പോ അത് കുഴപ്പമില്ലല്ലോ, നമുക്ക് കുറെ ചിലപ്പോ നമുക്ക് ഇതൊരു പുത്തൻ അറിവായിരിക്കാം. അപ്പൊ ഈ ഒരു മെസ്സേജ് അയച്ചതിന് നമ്മൾ സനലിനോട് പ്രത്യേകിച്ച് ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇനിയും ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കൂ.
1: മെസ്സേജ് അയച്ച് ഇങ്ങനെ ലൈവായി ഞങ്ങളോടൊപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങളും ഞങ്ങളുമായിട്ടുള്ള ഒരു അന്തരം ഒക്കെ കുറഞ്ഞു വരുന്നത്.
0: അതെ അതെ, തീർച്ചയായും. അപ്പൊ നമ്മുടെ സുജ ചേച്ചി പറയാണ്, ഇപ്പോ എന്താ തിരക്കാണ്, കുറച്ച് ഈ കോളൊക്കെ വരുന്നത് കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: മറക്കണ്ട, നമ്മുടെ റേഡിയോ സാന്ത്വനം തിരക്കുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ കേട്ട് പോവുകയാണ്.
0: റേഡിയോ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഓൺ ചെയ്തിട്ട് അല്ലെ നമുക്കിങ്ങനെ ആസ്വദിക്കാം. ഇപ്പൊ അമ്മമാരൊക്കെ വീട്ടിലിങ്ങനെ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് വീട്ടില്, അല്ലെങ്കിൽ മുമ്പ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തും പണ്ട് ഒക്കെ ഈ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്കിങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ഒരു ശബ്ദം, ആ ഒരു ശബ്ദം നമുക്കിങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഒരു തനിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അവർ പറയുന്നതിന്റെ ആൻസർ ഈ അമ്മമാര് തന്നെ ഇരുന്ന് പറയാറുണ്ട്. അവർ പറയുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇങ്ങനെ അമ്മമാര് തന്നെ ആൻസർ ഒക്കെ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അവരെല്ലാം ഈ റേഡിയോയിലുള്ള ഈ ശബ്ദങ്ങളൊക്കെ വളരെയധികം പ്രിയപ്പെട്ടതായി നമുക്ക് മാറും എന്നുള്ളത്.
1: അത് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സ്കൂളിനെ കുറിച്ച് പറഞ്ഞു, തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞു,
0: നമ്മുടെ
1: പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ സ്വകാര്യ ഭാരതത്തിന്റെ സാംസ്കാരിക സ്വത്തുക്കളായ കുറേ സാധനങ്ങൾ നമ്മുടെ ഭാരതത്തിലേക്ക് തിരിച്ചു വന്ന നിമിഷത്തെ കുറിച്ച് നമ്മൾ

0: നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ദേ ഫുജേറയിലേക്ക് പോയി എണ്ണ കൊണ്ടുവരാനായിട്ട്, നമുക്ക് ആശ്വസിക്കാനൊക്കെ ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ ഇന്ത്യ ഒരിക്കലും പിറകോട്ട് പോകില്ല, ഒരു റോക്കറ്റ് പോലെ ഇന്ത്യ ഇങ്ങനെ കുതിച്ചു വരും എന്നാണ് പറയുന്നത്. അപ്പം അത്തരം വാർത്തകളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം ഒത്തിരി കാര്യം എന്നീ ലൈവ് ചാറ്റ് ഷോയിൽ ഞങ്ങളിങ്ങനെ നിറച്ച് അറിവുകളും രസകരമായ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്, പ്രത്യേകിച്ച് ശ്രീലക്ഷ്മിയും ശ്രീലക്ഷ്മിയും ഞാനും ഇരിക്കുന്ന ഒരു ലൈവിലെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിർത്തില്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ അപ്ഡേറ്റ്സുകൾ പറയാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ.
1: അപ്പം
0: ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷേ ഈ ടൈം ആ ഒരു സമയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ലൈവ് അവതരിപ്പിക്കേണ്ടത്. അപ്പം സമയമൊക്കെ ആയിരിക്കുന്നു. ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് കരുതി, നമുക്ക് നമ്മുടെ ഒരു കാര്യം എഐയുടെ ഒരു കാര്യമാണ്, അതൊരുവിധം എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു. എന്നാലും ഈ ഒരു വാട്സാപ്പിൽ നമുക്ക് ഇൻകോഗ്നിറ്റോ ചാറ്റ് മോഡ് വരുന്നു. ആ ഒരു ചാറ്റ് മോഡിലെ ഒരു രസകരമായ കാര്യം എന്താ വെച്ചാൽ, വാട്സാപ്പിലെ ഈ ചാറ്റ് ബോട്ടുമായി നമുക്കിങ്ങനെ സ്വകാര്യ സംഭാഷണം നടത്താൻ കഴിയും. അത് ആ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് അവതരിപ്പിക്കുന്നതാണ്. മെറ്റയാണ് അത് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വകാര്യത ആശങ്കകൾ നമുക്ക് ഏവർക്കുമായിട്ട് മറ്റുള്ളവരുമായിട്ടൊന്നും പങ്കുവയ്ക്കാൻ പറ്റാത്ത കുറേ ആശങ്കകളൊക്കെ ഉണ്ടെന്നേ അല്ലേ. ഏത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ചിന്തിക്കും, ശരിയാണ് ഞങ്ങൾക്കും ആശങ്കകളുണ്ട്. അപ്പോൾ ആ
1: ഒരു പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു.
0: അതെ അതെ, ഈ ആശങ്കകളൊക്കെ പരിഹരിക്കുകയാണ് മെറ്റയുടെ ലക്ഷ്യം. മെറ്റ എഐയുമായി സ്വകാര്യ സംഭാഷണം നടത്താൻ ഈ ഒരു മോഡ് അവസരമൊരുക്കും എന്നാണ്. ചാറ്റുകളൊന്നും തന്നെ ഒരിക്കലും പേടിക്കണ്ട കേട്ടോ, സേവ് ചെയ്തൊന്നും വയ്ക്കുകയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാറ്റ് ചെയ്ത് നമ്മുടെ ആശങ്ക പരിഹരിച്ച് തരുകയും ചെയ്യും. മിനിറ്റുകൾ സെക്കൻഡുകൾക്കുള്ളിൽ ആ ഒരു ചാറ്റ് അപ്രത്യക്ഷമാകും എന്നാണ് പറയുന്നത്. ഉപയോക്താക്കൾക്കൊക്കെ തന്നെ പലപ്പോഴും ചാറ്റ് ബോട്ടുകളോട് വ്യക്തിപരവും തൊഴിൽപരവും ആരോഗ്യ സംബന്ധവുമായ ഒരുപാട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് ഇൻകോഗ്നിറ്റോ ചാറ്റുകൾ അവതരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ടൈപ്പ് ചെയ്തൊക്കെ ചെയ്യാം, ഇത് ടെക്സ്റ്റ് രൂപത്തിലും മറുപടി കിട്ടും, പക്ഷേ പിക്ചറോ അങ്ങനെയൊന്നും അപ്ലോഡ് ചെയ്ത് എടുക്കാനോ ഒന്നും കഴിയുകയില്ല. പക്ഷേ ഒരു കാര്യം മാത്രമുണ്ട്, 13 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് പിന്നെ മാത്രം ഇത് ഐ സൗകര്യം അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട്. പ്രായം വ്യക്തമാക്കിയാൽ മാത്രമേ നാമുമായി അവർ ചാറ്റിനൊരുങ്ങും. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തോന്നുന്ന ആരോഗ്യപരമായ, നമുക്ക് ചിലപ്പം ചില രോഗത്തെക്കുറിച്ച് ഒന്നറിയണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഒരിടത്ത് യാത്ര ചെയ്യുമ്പോൾ ആ പ്രദേശത്തെക്കുറിച്ച് ഒന്നറിയണം. പിന്നെ നമുക്കെല്ലാവർക്കും അറിവുകൾ കിട്ടാൻ, നമുക്ക് അറിവുകൾ കേൾക്കാനും ഇഷ്ടമാണ്. അപ്പം നമ്മളെ ആയിരിക്കും ഇത് എവിടെ പോയി തപ്പും. പെട്ടെന്ന് ദേ നമ്മുടെ മുന്നിലിരിക്കുന്ന ഫോൺ എടുത്ത് വെച്ച് മെറ്റാ എഐയോട് നമുക്കൊന്ന് ചോദിക്കാം എന്താണ്. ഇപ്പം സപ്പോസ് നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് ഒരു ദ്വീപിനെ കുറിച്ച് അറിയണം അല്ലേ, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നമുക്കൊന്ന് പോകാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. എന്താണ് ലക്ഷദ്വീപിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെ അവിടെ എത്തപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അപ്പം ആരും ഇനി അതൊന്നും കിട്ടത്തില്ല, ആരോട് പോയി ചോദിക്കുമെന്നൊന്നും വിചാരിക്കണ്ട, സ്വകാര്യമാണ് കാര്യമല്ലേ.
1: അതെ അതെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സമയം 11:28 ആയിരിക്കുകയാണ്, ഏകദേശം നമ്മുടെ സമയം കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേര് മെസ്സേജുകളൊക്കെ അയച്ചു, പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സുജിച്ചേച്ചി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മൾ ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി എന്നൊരു പാട്ടൊക്കെ
0: ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പോൾ അതും ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ലീലാമണി ചേച്ചി ചോദിച്ച ആ മനോഹരമായ ഒരു ഗാനമാണ്. ആ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ നമ്മുടെ ആർജേസൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വരുന്നതാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി,
0: ഞാൻ രജനി ഗിരീഷ്,
1: നമ്മളോടൊപ്പം ഹരിപ്രസാദും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

listening to Radio Swandhanam 90.4 FM. Stay tuned. Tech Bytes, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി Tech Bytes. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. Tech Bytes, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.
1: മുന്തിരി കല്ലിന് കയ്പ അല്ലേ, കല്ലിന്റെ കയ്പ് നീ ഒന്നറിയും.
2: അമ്മേ,

0: King. Oh, माझे किंग.
1: मी
0: घरी नाही जायचं का? मी तुझी गर्ल, जाने जी गर्ल, मी छम्मा छलो, तू माझा किंग किंग किंग किंग.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
4: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089 4093 5 9 എന്ന നമ്പരുമായോ 9 4 4 7 2 4 6 9 8 7 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
4: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം: തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, എഐസിസി മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: Based on all discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മെയ് 7 നിയുക്ത കോൺഗ്രസ് എംഎൽഎമാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു മെയ് 7 ചേർന്ന യോഗം പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഔപചാരികമായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2011 UDF അധികാരത്തിൽ വന്നെങ്കിലും സതീശന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മികച്ച വാഗ്മിയും വായനക്കാരനുമായ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കം ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾക്കിടയിൽ സമാധാനം, നയതന്ത്രം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആമുഖ പ്രസംഗത്തിൽ ഡോക്ടർ ജയശങ്കർ ആഹ്വാനം ചെയ്തു. സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ തുല്യത ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ കഴിയണം. സാങ്കേതിക മുന്നേറ്റങ്ങൾ സദ്ഭരണത്തിനായി വിനിയോഗിക്കണമെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയിൽ ഊന്നിയുള്ള വികസനമാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ബ്രിക്സ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. രൂപീകൃതമായി 20 രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഖാസിയാബാദിൽ നടന്ന ചടങ്ങിൽ NDRFന് രാഷ്ട്രപതിയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെവിടെ ദുരന്തമുണ്ടായാലും NDRF എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അന്താരാഷ്ട്ര തലത്തിലും മികച്ച രക്ഷാപ്രവർത്തനമാണ് സേന കാഴ്ചവയ്ക്കുന്നത്. സംസ്ഥാന സേനകൾ, NCC, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തെ കണ്ടെത്തി. വനം വകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. വയനാട് മാർഗം ഇവരെ നാട്ടിലെത്തിക്കും. പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടക

0: ഇന്ന് യാത്ര തിരിച്ചു. രണ്ട് വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെട്ടത്. ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
0: രാജ്യത്ത് നിന്നുള്ള പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാബല്യത്തോടെ നിരോധിച്ചു. ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായാണ് അസംസ്കൃത പഞ്ചസാര, വെള്ള പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയുടെ കയറ്റുമതിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിലക്കേർപ്പെടുത്തിയത്. ഈ വർഷം സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിശ്ചിത ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതി ഉൾപ്പെടെ ചില പ്രത്യേക കരാറുകൾക്കും പദ്ധതികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6.8 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 ജയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് UAE. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുപ്രധാന ചർച്ച നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 406 നേട്ടത്തിൽ 75,015. നിഫ്റ്റി 155 ഉയർന്ന് 23,565 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

0: സന്തോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4-ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

മലയാളം വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യ

മന്ത്രിമാരുടെ യോഗം 30 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി

0: Based on all discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much.
1: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം വി ഡി സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മെയ് 7 നിയുക്ത കോൺഗ്രസ് എംഎൽഎമാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
1: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പർവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പർവൂരിൽ നിന്നും 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രട്ട് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാഡമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൽ അൽമരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാ ഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തര

0: കേന്ദ്രമന്ത്രി അമിത്ഷാ ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
1: എൻഡിആർഎഫ് കോ രാഷ്ട്രപതി നിസാൻ കാ സമ്മാൻ ദിയാ ഗയാ വോ ഹം സബ് കേ ലിയേ ഗൗരവ് ഔർ പ്രതിഷ്ഠ കി ബാത്ത്. യേ സമ്മാൻ എൻഡിആർഎഫ് കേ സമസ്ത ബൽ കേ സേവാ സാഹസ് ശൗര്യ ഔർ സമർപ്പണ കേ സഞ്ചിത ഗുണോ കാ സമ്മാൻ ആപദാ ബചാവ് കേ ക്ഷേത്ര മേ ഭാരത് കോ വൈശ്വിക നക്ഷേ പർ രഖനേ കാ കാം എൻഡിഎംഎ ഔർ എൻഡിആർഎഫ് നേ കിയാ ഹൈ.
0: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരിച്ചു. 100 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35 കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന US ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. VD സതീശൻ കേരള മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 ദേശീയ ദുരന്ത നിവാരണ സേന 140 ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: തീരദേശ പരിപാലന നിയമങ്ങളെപ്പറ്റിയുള്ള ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ എന്നത് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 3 പ്രകാരം കൊണ്ടുവന്ന ഒരു പ്രധാന പരിസ്ഥിതി നിയന്ത്രണ സംവിധാനമാണ്. തീരപ്രദേശങ്ങളെയും അവിടെയുള്ള പരിസ്ഥിതിയെയും സംരക്ഷിക്കുക, സംരക്ഷണത്തോടൊപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് സമതുലിതമായ സമീപനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് CRZ എന്നത്. തീരപ്രദേശങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി 1991 ഫെബ്രുവരിയിൽ ആദ്യമായി കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ഇതിന്റെ പ്രധാന ലക്ഷ്യം തീരപ്രദേശങ്ങളിലെ നിസ്സാരമായി തകരാവുന്ന പരിസ്ഥിതി വ്യവസ്ഥകളെ സംരക്ഷിക്കുകയും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുകയും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ക്ഷേമവും ഉപജീവനവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രാദേശിക ജനങ്ങളുടെ ഉപജീവനവും സാമൂഹിക ക്ഷേമവും ഉറപ്പാക്കുക എന്നതും CRZ ലക്ഷ്യങ്ങളാണ്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ പ്രകാരം തീരപ്രദേശങ്ങൾ വിവിധ വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിലും അനുവദനീയമായ വികസന പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. CRZ മേഖലകൾ പ്രധാനമായും 4 വിഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. സൂക്ഷ്മവും പരിസ്ഥിതി സംരക്ഷണപരവുമായ മേഖലയെ CRZ 1 എന്നും വികസിത പ്രദേശങ്ങളെ CRZ 2 എന്നും ഗ്രാമപ്രദേശങ്ങൾ CRZ 3 ജലമേഖലകൾ CRZ 4 ഉൾപ്പെടുന്നു. 2003 തുടർന്ന് 2011 CRZ മാറ്റങ്ങൾ കൊണ്ടുവരികയും നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിയമപ്രകാരം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം ചില വികസന പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. ഇക്കോ ടൂറിസം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, മത്സ്യബന്ധനം തുടങ്ങിയ ചില പ്രവർത്തനങ്ങൾ പ്രത്യേക നിയന്ത്രണങ്ങളോടെയാണ് അനുവദിച്ചിരിക്കുന്നത്. ഓരോ CRZ വിഭാഗത്തിലും അനുവദനീയമായ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ഇതിലൂടെ വികസനവും തീര പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ നിലനിർത്തുകയാണ് ലക്ഷ്യം. CRZ 3 നോ ഡെവലപ്മെന്റ് സോൺ NDZ എന്നാണ് അറിയപ്പെടുന്നത്. NDZ പ്രദേശങ്ങളിൽ പുതിയ നിർമ്മാണങ്ങൾ സാധാരണയായി അനുവദനീയമല്ല. എന്നാൽ നിലവിലുള്ള നിയമാനുസൃത കെട്ടിടങ്ങൾ പുതുക്കി പണിയുക അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തുക എന്നിവ അനുവദനീയമാണ്. NDZ പരിധിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിൽ ബീച്ച് റിസോർട്ടുകൾ, ടൂറിസം വികസനം എന്നിവ നിർദ്ദേശങ്ങൾക്കും പരിസ്ഥിതി സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും വിധേയമായി അനുവദിക്കാം. CRZ 4 ഉൾപ്പെടുന്ന ജലമേഖലയിൽ പരമ്പരാഗത മത്സ്യബന്ധനവും അനുബന്ധ പ്രവർത്തനങ്ങളും അനുവദനീയമാണ്. CRZ നിയമങ്ങൾ പ്രകാരം തീരപ്രദേശങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായവ വ്യവസായ പ്രവർത്തനങ്ങൾ, ഭൂമി വീണ്ടെടുപ്പ്, ലാൻഡ് റീക്ലമേഷൻ, മാലിന്യ നിക്ഷേപം തുടങ്ങിയവയാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയോടെ ചില പ്രവർത്തനങ്ങൾ അനുവദിക്കാം. ഈ നിയന്ത്രണങ്ങൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. CRZ മേഖലകളിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുകയോ നിലവിലുള്ള വ്യവസായങ്ങൾ വികസിപ്പിക്കുകയോ സാധാരണയായി അനുവദനീയമല്ല. എന്നാൽ കടൽ തീരവുമായി നേരിട്ട് ബന്ധമുള്ള ചില വ്യവസായങ്ങൾക്ക് മുൻകൂർ അനുമതിയോടെ അനുവാദം നൽകുന്നുണ്ട്. കടൽ ഭാഗം നിറച്ച് ഭൂമി ഉണ്ടാക്കുക, ബണ്ട് നിർമ്മിക്കുക, കടൽ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. മലിനജലം, രാസവസ്തുക്കൾ തുടങ്ങിയ തീരജലങ്ങളിൽ ഒഴുക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഖന മാലിന്യ നിക്ഷേപം, അതായത് നഗര മാലിന്യങ്ങൾ, കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ, വ്യവസായ ഖന മാലിന്യങ്ങൾ എന്നിവ തീരപ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. CRZ മേഖലകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ ശേഖരിക്കുകയും സംസ്കരിക്കുകയും വേണം. കടൽ ജലത്തിൽ നിക്ഷേപിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. 2019 CRZ നോട്ടിഫിക്കേഷൻ പ്രകാരം തീരപ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമാണ്. CRZ നിയമങ്ങൾ തീരപ്രദേശങ്ങളെ നഗരവൽക്കരണം, മലിനീകരണം, കാലാവസ്ഥാ മാറ്റം എന്നിവയുടെ ദോഷഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം തീരപ്രദേശങ്ങളിലെ പ്രകൃതി വ്യവസ്ഥകൾ, മനുഷ്യ ഇടപെടലുകളും കാലാവസ്ഥാ മാറ്റവും മൂലമുള്ള നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തീരപ്രദേശ ജനങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങളും ഉപജീവന മാർഗങ്ങളും സംരക്ഷിക്കുന്നു. സാമ്പത്തിക വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ സമതുലിതാവസ്ഥ നിലനിർത്തുന്നു. CRZ നിയമങ്ങളുടെ ലക്ഷ്യം വികസനത്തെ തടയുക എന്നതല്ല, മറിച്ച് വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ ഉറപ്പാക്കുക എന്നതാണ്. തീരപ്രദേശങ്ങളുടെ പരിസ്ഥിതി സംരക്ഷണവും ജനങ്ങളുടെ ഉപജീവന സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന CRZ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിര ഭാവിക്കായുള്ള ഒരു പ്രധാന സംരക്ഷണ കവചമാണെന്ന് മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടാണ് സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമല്ല തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളും വ്യവസായികളും പൊതുജനങ്ങളും ഒരുപോലെ ഈ നിയമങ്ങളെ മാനിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ ഭാവി തലമുറകൾക്കും ഈ സമ്പത്ത് അനുഭവിക്കാനാവൂ. CRZ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ലളിതമായ ഈ പ്രതിപാദ്യം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാം ദാസ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നാടക ഗാനങ്ങളുടെ സുഗന്ധവുമായി ഇപ്പോൾ യവനിക.

ഗാനം വെള്ളാരം കുന്നിലെ, നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, രചന ഒ എൻ വി, സംഗീതം ജി ദേവരാജൻ, മുൻഗായിക കെ പി എസ് സി സുലോചന, നവഗായിക സിസിലി അനിൽ.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മാനെ പുള്ളിമാനെ, നാടകം അൾത്താര, രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, മുൻഗായകൻ KE ശ്രീധരൻ, നവഗായകൻ MP ദിവാകരൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം ഇന്നലെ അമ്പലമുറ്റത്ത്. നാടകം മനുഷ്യൻ. രചന വയലാർ രാമവർമ്മ. സംഗീതം LPR വർമ്മ. മുൻഗായിക AP കോമള. നവഗായിക ജ്യോതി മേനോൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം ചട്ടുകാലി ഐഷ, നാടകം വിഡ്ഢികളുടെ സ്വർഗം, രചന AK പുതുശ്ശേരി, സംഗീതം സീറോ ബാബു, മുൻഗായകൻ സീറോ ബാബു, നവഗായകൻ CR ജയരാജ്.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം പൂവാലൻ അണ്ണാനി, നാടകം തിളയ്ക്കുന്ന കടൽ, രചന PM കാസിം, സംഗീതം MS ബാബുരാജ്, മുൻഗായിക മച്ചാട് വാസന്തി, നവഗായിക ബിൻഹാ റോസ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം അച്ചുതണ്ടിൽ തിരിയുന്ന, നാടകം അഗ്നിഗോളം, രചന AP ഗോപാലൻ മാസ്റ്റർ, സംഗീതം MK അർജുനൻ, മുൻഗായകർ PM ഗംഗാധരൻ, തോപ്പിൽ ആൻഡോ, നവഗായകൻ സുധാകരൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം പച്ചപ്പനന്തത്തെ, നാടകം നമ്മളൊന്ന്, രചന പൊൻകുന്നം ദാമോദരൻ, സംഗീതം PK ശിവദാസ്, മുൻഗായകർ ബാബുരാജ്, മച്ചാട് വാസന്തി, നവഗായകർ ജ്യോതി മേനോൻ, ഭീമൽ പങ്കജ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യവനിക. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജീവിത കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ

0: പ്രധാന പ്രവർത്തനങ്ങൾ. ഡോൺ ഗോ റെഡ് ഗോ ടു എ ഡോക്ടർ ക്യാമ്പയിൻ 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: Bye bye Kelku. Radio Santanam 90.4 FM.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വീണ്ടും പ്രഭാതം പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. പ്രേം നസീർ, ശാരദ, പ്രേമ, ജോസ് പ്രകാശ് എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചവർ. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയാണ് ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ ലളിതമായ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീത സംവിധാനം നിർവഹിച്ചു. KJ യേശുദാസിന്റെ മധുരമായ ആലാപനം നല്ല

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: പ്രേമഗീതങ്ങൾ ബാലചന്ദ്രമേനോന്റെ സംവിധാനത്തിൽ 1981 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് പ്രേമഗീതങ്ങൾ. കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ബാലചന്ദ്രമേനോൻ തന്നെ. അംബിക, ഷാനവാസ്, നെടുമുടി വേണു, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. നിത്യഹരിത നായകനായ പ്രേംദസിന്റെ മകൻ ഷാനവാസ് ആദ്യമായി അഭിനയിച്ച ചിത്രം. ദേവദാസിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി. യേശുദാസും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പീലു രാഗത്തിലാണ്.
2: സ്വപ്നം, വെറുമൊരു സ്വപ്നം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. വിചാരണ. ലോഹിതദാസ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സി ബി മലയിൽ സംവിധാനം ചെയ്ത് 1988 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രം. മമ്മൂട്ടി, ശോഭന, മുകേഷ്, സീമ, നെടുമുടി വേണു, ശ്രീനാഥ്, ജഗതി ശ്രീകുമാർ, ലാലു അലക്സ് തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വിചാരണ തമിഴിലേക്ക് വിസാരണ എന്ന പേരിൽ ഡബ് ചെയ്യപ്പെട്ടു. തെലുങ്കിലേക്ക് വിചാരണ എന്ന പേരിൽ തന്നെയായിരുന്നു. തമിഴിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് നേടി. എസ് രമേശൻ നായരുടെ മനോഹര വരികൾക്ക് ഔസേപ്പച്ചന്റെ ഇമ്പമാർന്ന ഈണം. ഈ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചിട്ടുണ്ട്. ഇന്ന് എം ജി ശ്രീകുമാർ പാടിയ ആ മനോഹര ഗാനം കേൾക്കാം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: അമ്മയ്ക്കൊരുമ്മ. ശ്രീകുമാരൻ തമ്പി രചന, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച് 1981 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രം. രതീഷ് നായകനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ സറീന വഹാബ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നായികയായി അഭിനയിച്ചത്. ജഗതി ശ്രീകുമാർ, ഹരി, രവി, കലാരഞ്ജിനി, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. ശ്രീകുമാരൻ തമ്പി രചിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം ദാസേട്ടന്റെ മധുരമൂർന്ന ആലാപനം. ആ ഗാനത്തിലേക്ക്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. അക്ഷരങ്ങൾ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. റോസമ്മ ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി, ഭരത് ഗോപി, സീമ, സുഹാസിനി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല നടനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷന്റെ അവാർഡ് ലഭിച്ചു. ഓ എൻ വി കുറുപ്പുമാഷിന്റെ സുന്ദര വരികൾക്ക് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ മികച്ച ഈണം, ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ ആനന്ദ് സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ജില്ലയിൽ NK പ്രേമചന്ദ്രൻ MP പ്രാദേശിക വികസന നിധി മുഖേന നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തി. NK പ്രേമചന്ദ്രൻ MP സാന്നിധ്യത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വികസന പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വ്യാഴാഴ്ച മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ ആധാർ സേവനങ്ങൾ വൈകിട്ട് 7:30 വരെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. പുതിയ ആധാർ എൻറോൾമെന്റ് 5 മുതൽ 7 വരെയും 15 മുതൽ 17 വയസ്സ് വരെയുമുള്ള കുട്ടികൾക്കുള്ള ബയോമെട്രിക് അപ്ഡേഷൻ എന്നിവ സൗജന്യമാണ്. സെപ്റ്റംബർ 30 വരെ ബയോമെട്രിക് അപ്ഡേഷൻ 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യമാണ്. ഡെമോഗ്രാഫിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ, ബയോമെട്രിക് സേവനങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഭാരതീയ വിചാര കേന്ദ്രം കൊല്ലം സ്ഥാനീയ സമിതി വിദ്യാർത്ഥികൾക്കായി നടത്തിയ സംസ്കൃതി പാഠശാല ഭാഗവതാചാര്യൻ അശോക് ബി കടവൂർ ഉദ്ഘാടനം ചെയ്തു. പാഠശാലയിൽ എസ് ഹരിദാസ്, പട്ടത്താനം രാധാകൃഷ്ണൻ, ആർ ശിവകുമാർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. EV മുരളീമോഹൻ പ്രശ്നോത്തരി അവതരിപ്പിച്ചു. മധുര, രാമേശ്വരം, ധനുഷ്കോടി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കുളത്തൂപ്പുഴ KSRTC ബജറ്റ് ടൂറിസം സെൽ 23 പ്രത്യേക യാത്ര സംഘടിപ്പിക്കും. പുലർച്ചെ 4:30 പുറപ്പെടുന്ന സംഘം തിരുമലയിൽ കോവിൽ, മധുര മീനാക്ഷി ക്ഷേത്രം, പാമ്പൻ പാലം, കലാ മ്യൂസിയം എന്നിവ സന്ദർശിച്ച് 25 പുലർച്ചെ 3 മടങ്ങിയെത്തും. ഒരാൾക്ക് 1775 രൂപയാണ് നിരക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് 8921 95 0903 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 9746659588 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. സ്ത്രീകളെ ബാധിക്കുന്ന ഗർഭാശയ

0: കാൻസർ പ്രതിരോധത്തിനായുള്ള HPV വാക്സിനേഷൻ ക്യാമ്പയിൻ May 31 വരെ ഉണ്ടാകും. എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി വാക്സിൻ എടുക്കാം. 14 തികഞ്ഞവർ മുതൽ 15 വയസ്സും 3 മാസവും വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് ഒറ്റ ഡോസ് വാക്സിൻ. പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക്, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും. കൃത്യസമയത്ത് വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ 90%ത്തിലധികം രോഗസാധ്യത ഒഴിവാക്കാം. ജില്ലയിൽ 9562 ഡോസ് വാക്സിനുകൾ ലഭ്യമാക്കി. നിശ്ചിത പ്രായപരിധിയിലുള്ള എല്ലാ പെൺകുട്ടികളും വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കുണ്ടറ മുളവന JMYMA ലൈബ്രറിയുടെ 75 വാർഷിക ആഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. 2 ദിവസങ്ങളിലായി നടന്ന ആഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ ബി മനോജ് ബാബു അധ്യക്ഷത വഹിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസിൽ 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ 1500 cc താഴെയുള്ള 2 AC യൂട്ടിലിറ്റി വാഹനങ്ങൾക്കായി ക്വട്ടേഷൻ ക്ഷണിച്ചു. നിരത ദ്രവ്യം 1000 രൂപ. May 20 വൈകിട്ട് 4 മണിക്ക് മുൻപായി എൻവയോൺമെന്റൽ എഞ്ചിനീയർ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയം കൊല്ലം 691001 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kspcb.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നമ്പർ 0474-276-2117 അല്ലെങ്കിൽ 799-445-2390. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ UPSC സിവിൽ സർവീസ് പരിശീലനത്തിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ് ജൂൺ ആദ്യവാരം ആരംഭിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ സജീവ അംഗങ്ങളായ തൊഴിലാളികളുടെ ആശ്രിതർ പകുതി ഫീസ് അടച്ചാൽ മതിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0474-274-9334 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474-274-9334. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054.
3: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
4: അടിപൊളിയല്ലേ?
3: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
5: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട്

നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത്

0: സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.5.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

0: ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്.

0: അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
3: അടിപൊളിയല്ലേ?
2: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
7: ചരിത്രത്തിൽ ഇന്ന് May 14. ബർമയിൽ നിന്ന് പിൻവാങ്ങിയ ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യയിലെത്തിയതും US ബഹിരാകാശ നിലയം സ്കൈലാൻഡ് വിക്ഷേപിച്ചതും ഇന്ത്യൻ സന്യാസിയും ഗുരുവും തത്വചിന്തകനുമായ ശ്രീ ആത്മാനന്ദ കൃഷ്ണമേനോൻ എന്നറിയപ്പെട്ട സ്വാമി ആത്മാനന്ദയുടെ ചരമദിനവുമൊക്കെ ഒരു May 14. May 14 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 14. ശ്രീലങ്കൻ വിമത സംഘടനയായ തമിഴ് ടൈഗേഴ്സ് എന്നറിയപ്പെടുന്ന LTTE ഇന്ത്യ നിരോധിച്ചത് 1992 May 14. ബർമയിൽ നിന്ന് പിൻവാങ്ങിയ ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യയിലെത്തിയത് 1942 May 14. യഹൂദ ഏജൻസിയുടെ തലവനായ ഡേവിഡ് ബെൻ ഗുരിയോൺ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചത് 1948 May 14. 1973 May 14 US ബഹിരാകാശ നിലയം സ്കൈലാൻഡ് വിക്ഷേപിച്ചത്. നാസയുടെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ക്രൂവില്ലാതെ Skylab 1 Saturn V ബഹിരാകാശ വാഹനം വിക്ഷേപിക്കുമ്പോൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പുകമേഘങ്ങൾ ഉയർന്നിരുന്നു. 8 കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് രാജ്യങ്ങൾ പരസ്പര പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1955 May 14. ഇത് നാറ്റോയുടെ എതിരാളിയായി ശീതയുദ്ധകാലത്ത് ഒരു പ്രധാന പങ്കുവഹിച്ചു. 1955 മെയ് ഇന്നേ ദിവസമായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ 8 കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പോളണ്ടിൽ വാർസോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ സന്യാസിയും ഗുരുവും തത്വചിന്തകനുമായ ശ്രീ ആത്മാനന്ദ കൃഷ്ണമേനോൻ എന്നറിയപ്പെട്ട സ്വാമി ആത്മാനന്ദയുടെ ചരമദിനമാണ് ഇന്ന്. 1959 May 14 തിരുവനന്തപുരത്താണ് അദ്ദേഹം അന്തരിച്ചത്.
6: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
9: Radio Santhanam 90.4 FM il ippol kelkam Vyasa Prasadam.

അവതരണം സമ്പൂത്ത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഇവിടെ ഒടുക്കം ഉണ്ടാവുക. എന്ത് ബോധ്യം? അദ്വൈതം. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടില്ലാത്തത്. അങ്ങനെ തന്നെ പറയണം. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടില്ലാത്തത്. ഒന്ന് എന്ന് പറഞ്ഞുകളയരുത്. ഒന്ന് എന്ന് പറഞ്ഞാല് അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നേ ഉള്ളൂ എങ്കിൽ ഒന്നെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ രണ്ടുണ്ട് എന്ന അനുഭവം ഉള്ളത് കൊണ്ടാണ് രണ്ടില്ലാത്തത് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒന്നേ ഉള്ളൂ എന്നുള്ള ബോധ്യം രണ്ടുണ്ട് എന്ന അനുഭവത്തെ വിരോധിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് കോൺട്രഡിക്ടറി. വ്യക്തമാവുന്നുണ്ടോ? മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക, സൂര്യൻ കാലത്ത് കിഴക്ക് ഭാഗത്ത് ഉദിക്കുകയും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഈ അറിവിനും അതിന്റെ പ്രായോഗികതയ്ക്കും അനുഭവത്തിനും വിരുദ്ധമാണോ സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുക മാത്രമാണ് ചെയ്യുന്നത് എന്ന അറിവ് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന അനുഭവത്തിനോ അതിന്റെ പ്രായോഗികതയ്ക്കോ വിരുദ്ധമാണോ? വിരുദ്ധമല്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ വൈവിധ്യത്തെയും ആ വൈവിധ്യങ്ങളെ മുഴുവൻ ഒന്നാക്കി മാറ്റാം എന്ന് വരുമ്പോൾ അനുഭവ വിധേയമായ ഒന്ന്, അനുഭവിക്കുന്ന ആള് രണ്ട് എന്ന ദ്വൈതത്തെയും, വൈവിധ്യത്തെയും അനുഭവിക്കുന്ന ആള് അനുഭവിക്കപ്പെട്ടത് എന്ന ദ്വൈതത്തെയും വിരോധിക്കാത്ത അദ്വൈതാവബോധം. ഹെൻസ് ഇറ്റ് ഇസ് സെഡ് നോൺ ഡ്യുവൽ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ വേണ്ടിയൊന്നും ആരും കാത്തു നിൽക്കരുത്. ഒട്ടും സമയം കളയാതെ ആനന്ദിക്കൂ. ഒന്നും മാറ്റി തീർക്കേണ്ട കാര്യമില്ല. കാരണം ഒരപകടവും ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല. കേട്ടില്ലേ? സ്റ്റൈൽസ് ആർ ഡിഫറൻറ്, സ്റ്റഫ് ഇസ് ദി വൺ. ഓക്കെ. ആ അദ്വൈത സാരം മനസ്സിലാക്കിയിട്ട് ലോക ജീവിത നാടകം നിർവഹിക്കൂ. ഇതാണ് സന്ദേശം. ഇനി ഒറ്റയടിക്ക് വൈവിധ്യം നിറഞ്ഞ ഓർമ്മകളെ നിരാകരിച്ച് ഈശ്വര ചിന്തനത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇത് നമ്മൾ നേരിടുന്ന ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയാണ്, പ്രായോഗിക ബുദ്ധിമുട്ട്. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അത് നമുക്ക് ശ്രദ്ധിച്ചെടുക്കാം. ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നു? ആലോചിക്കണോ? ചിന്ത എന്ന് പറഞ്ഞാൽ വാക്കുകൾ നിരത്തലാവുന്നു. ചിന്തിക്കുമ്പോൾ നിങ്ങൾ വാക്കുകൾ നിരത്തുകയാണ്. ഡു യു എഗ്രി വിത്ത് ഇറ്റ്? ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. ഡു യു എഗ്രി? ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിക്കുമ്പോ എന്താ ചെയ്യണം? വാക്ക് ഇങ്ങനെ നിരത്തുകയാണ്, പറയണില്ല എന്നേ ഉള്ളൂ, പറയുന്നില്ല എന്നേ ഉള്ളൂ. ക്ലിയർ? എന്താണ് പറച്ചിൽ? ഉച്ചത്തിലുള്ള ചിന്തയാണ് പറച്ചിൽ. വെൻ യു ഉച്ചത്തിൽ ചിന്തിക്കൽസ്, യു പറയൽസ്, യു പറയൽ. മനസ്സിലായില്ലേ? ഉച്ചത്തിൽ ചിന്തിക്കുന്നതാണ് പറയൽ. ഈസ് ഇറ്റ് ക്ലിയർ? മൗനമായി പറയുന്നതാണ് ചിന്ത. പിടികിട്ടിയോ?

0: മൗനമായി പറയുന്നതാണ് ചിന്ത, ഉച്ചത്തിൽ ചിന്തിക്കുന്നതാണ് പറച്ചിൽ. ക്ലിയർ? പലർക്കും ഒരു അപകടം എന്താണെന്നറിയാമോ? അവര് മൗനമായി പറയുന്നതിന് പകരം ഉച്ചത്തിൽ ചിന്തിച്ചു കളയും. അപ്പൊ എന്താ അപകടം? നാട്ടുകാർ മുഴുവൻ കേൾക്കൂ. അത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപകടമില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക, മനസ്സിലായില്ലേ? ഇത് പലർക്കും ഉള്ള അപകടം, സ്വാമിക്കറിയാം, ഒരുപാട് പേര്. അതുകൊണ്ട് സ്വാമി അവരോട് പറയും, നിങ്ങൾ മൗനമായിട്ട് പറയൂ, ദയവേത് ഉച്ചത്തിൽ ചിന്തിക്കാതിരിക്കൂ. മൗനമായിട്ട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ല, മാത്രമല്ല നമുക്ക് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാനും സാവകാശം കിട്ടും, തിരിച്ചറിയാനും സൗകര്യം ഉണ്ടാവും. മറ്റേതൊക്കെയോ നാട്ടുകാർ കേട്ട് കഴിഞ്ഞു, അപകടം മനസ്സിലാവുന്നില്ലേ? ഉച്ചത്തിൽ പറയുന്നതാണ്, ഓ അല്ല, ഉച്ചത്തിൽ ചിന്തിക്കുന്നതാണ് പറച്ചിൽ, മൗനമായി പറയുന്നതാണ് ചിന്ത. ഓക്കെ, നമ്മുടെ ചിന്തകളെ ഓർമ്മകളെ സ്വാധീനിക്കുന്നത് വാക്കുകളാണ്. വേർഡ്സ് ഇൻഫ്ലുവൻസ് ആ തിങ്കിങ്. ഡിഡ് യു ഗെറ്റ് ദി പോയിന്റ്? വാക്കുകൾ ചിന്തകളെ സ്വാധീനിക്കുന്നു. ക്ലിയർ? അടുത്ത ചോദ്യം, എന്താ വാക്കിന്റെ ഒരു നേച്ചർ? വാക്കുകൾക്ക് അർത്ഥമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചിന്തകളെ തീരുമാനിക്കുന്നത് എന്താണ്? വാക്കും അർത്ഥവുമാണ്. കാളിദാസൻ ആരാധിക്കുന്നത് പാർവതി പരമേശ്വരന്മാരെ പോലെയാണ് എന്നാണ്. എന്ത്? വാക്കും വാക്കും അർത്ഥവും. വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥ പ്രതിപത്തയെ ജഗതഃ പിതരോ വന്ദേ പാർവതി പരമേശ്വരോ. വാക്കും അർത്ഥവും. എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്? സംസാരിക്കുന്നത് വാക്കുകളുടെ അർത്ഥം അപരനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എത്രത്തോളം സാധിക്കുന്നുണ്ട്? കുമാരനാശാന്റെ ഈരടി ഓർമ്മയിൽ വരുന്നുണ്ടോ? തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ. എന്തിനാണ് ഭാഷ എന്ന് ചോദിച്ചാൽ, ഉള്ളിലുള്ളത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനാണ് ഭാഷ. പക്ഷെ ഭാഷയുടെ അവസ്ഥ എന്താണ്? കുമാരനാശാന്റെ നിരീക്ഷണം. എന്താ ഭാഷയുടെ അവസ്ഥ? തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ. ഇന്നു ഭാഷ ഇതിങ് അപൂർണം. ഭാഷ വളരെ ലിമിറ്റഡ് ആണെന്നാണ് ആശ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇനി അതിനിടയിലോ വന്നു പോം പിഴയും അർത്ഥശങ്കയാൽ. വാഗർത്ഥത്തെ സംബന്ധിച്ച് പല കൺഫ്യൂഷനും ഉണ്ടാവും. മാത്രമല്ല പരിഭ്രമത്തിൽ പറയുമ്പോഴേ ഉദ്ദേശം ആവില്ല പറയുക, പറഞ്ഞതാവില്ല കേൾക്കുക, കേട്ടതാവില്ല മനസ്സിലാക്കുക. ദൈവമേ, നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന ഒരു മഹാ അത്ഭുതം തന്നെ, ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ലിമിറ്റേഷൻസ് അല്ലേ? ദിനപത്രയൊക്കെ വിസ്തരിച്ച് വെച്ചാൽ ഇവിടെ ഭഗവാൻ വാഗർത്ഥം പറഞ്ഞു തരുമ്പോൾ അത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാനുള്ളതാണ്, അത് നമ്മുടെ ബോധ്യങ്ങളെ ഉദ്ധരിക്കാനുള്ളതാണ് എന്ന നിലയിലൊക്കെ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താം. ഒപ്പം തന്നെ ഇന്ന് പങ്കുവച്ച ചിന്തകൾ പ്രായോഗിക ജീവിതത്തിലും അത്യന്തം പ്രയോജനപ്പെടുന്നവയാണ്. അതുകൊണ്ട് വേണ്ട മനനത്തെ നിർവഹിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഭഗവാൻ പറയുന്ന മറുപടി കേൾക്കാം. കിം തദ് ബ്രഹ്മ അക്ഷരം ബ്രഹ്മ പരമം. അക്ഷരമാണ് ബ്രഹ്മം. ഇങ്ങനെ ഓരോന്നിനും ഭഗവാൻ അക്കമിട്ട് മറുപടി തരുന്നു. ആ മറുപടി നമുക്ക് നാളെ ശ്രദ്ധിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം ബി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി ബി ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
0: 61 വയസ്സിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
2: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31 വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി ഡി സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശൻ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
0: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന

0: പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA മാർക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതിയും. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
0: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രാനഗർ ഹവേലി ആന്റ് ഡാമൻ ഡിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത.

0: 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സന്ധ്യാഗീതം. പി ഭാസ്കരൻ രചിച്ച് ബാബുരാജ് ഈണം പകർന്ന് പി ബി ശ്രീനിവാസ് പാടിയ ഗാനമാണ് ഇന്ന് സന്ധ്യാഗീതത്തിലാദ്യം. ചിത്രം കണ്ടം വെച്ച കൂട്ട്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Google Play Store or App Store and enjoy your favorite programs and music.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ഏതൊരു ഭാഷയുടെയും സൗന്ദര്യം അതിലെ വാക്കുകളുടെ വൈവിധ്യത്തിലാണ്. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ ഒരുപോലെ തോന്നുകയും അർത്ഥത്തിൽ വ്യത്യാസം കാണിക്കുന്ന വാക്കുകളുണ്ട്. ഒരേ ശബ്ദവും വ്യത്യസ്തമായ ആശയം നൽകുന്ന വാക്കുകൾ ഭാഷയെ കൂടുതൽ രസകരവും വിപുലവുമാക്കുന്നു. അങ്ങനെ ഭാഷയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ മായാജാലങ്ങളിലൂടെ നമ്മൾ ഇന്ന് ഒരു ചെറു യാത്ര നടത്തുകയാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന വിഭാഗം ഹോമോനിംസ് ആണ്. ഒരേ ഉച്ചാരണമോ അല്ലെങ്കിൽ ഒരേ സ്പെല്ലിങ്ങോ ഉള്ള പക്ഷേ വ്യത്യസ്ത അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് ഹോമോനിംസ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആശയക്കുഴപ്പങ്ങൾക്കും ഭാഷാ സൗന്ദര്യത്തിനും ഒരുപോലെ കാരണമാകുന്ന ഒരു വിഭാഗമാണിത്. ഹോമോനിംസിന്റെ പ്രധാന വിഭാഗങ്ങളിൽ ആദ്യത്തേത് ഹോമോഫോൺസ് ആണ്. ഒരേ ശബ്ദം പക്ഷേ വ്യത്യസ്ത സ്പെല്ലിങ്ങും അർത്ഥവും. ഉദാഹരണം നോക്കാം. സി എസ് ഇ എ എന്ന വാക്ക് സമുദ്രം എന്ന അർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്നു. എസ് ഇ എന്ന വാക്കും ഇതുപോലെ തന്നെ നമ്മൾ ഉച്ചരിക്കുന്നു, പക്ഷേ കാണുക എന്നാണ് വാക്കിന്റെ അർത്ഥം. മറ്റൊരു ഉദാഹരണം നോക്കാം. റൈറ്റ് ആർ ഐ ജി എച്ച് ടി ശരിയായ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. റൈറ്റ് ഡബ്ല്യു ആർ ഐ ടി എഴുതുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. നൈറ്റ് കെ എൻ ഐ ജി എച്ച് ടി യോദ്ധാവ് എന്നാണ് അർത്ഥം. നൈറ്റ് എൻ ഐ ജി എച്ച് ടി രാത്രി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഈ വാക്കുകൾക്ക് ഒരേ ശബ്ദം കേൾക്കുമ്പോൾ എഴുതുമ്പോൾ അർത്ഥം എത്രത്തോളം മാറുന്നുവെന്ന് മനസ്സിലാക്കാം. ഉച്ചാരണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പലപ്പോഴും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. അടുത്ത വിഭാഗം ഹോമോഗ്രാഫ്സ്. ഒരേ സ്പെല്ലിംഗ് ഉച്ചാരണം ചിലപ്പോൾ ഒരുപോലെയാകാം, അല്ലാതെയും ഇരിക്കാം. ഉദാഹരണങ്ങൾ നോക്കാം. എൽ ഇ എ ഡി ലീഡ് എന്ന് വായിച്ചാൽ നയിക്കുക എന്നാണ് അർത്ഥം. എൽ ഇ എ ഡി ലെഡ് എന്ന് വായിച്ചാൽ ലോഹം എന്ന അർത്ഥം വരുന്നു. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ക്ലോസ് സി എൽ ഒ എസ് ഇ അടയ്ക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അതേ വാക്ക് തന്നെ അതേ ഉച്ചാരണത്തിൽ ഉപയോഗിക്കുമ്പോൾ അടുത്ത എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഒരു വാക്കിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ സന്ദർഭത്തിൻ്റെ അഥവാ കോണ്ടെക്സ്റ്റിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. അടുത്ത വിഭാഗം ട്രൂ ഹോമോനിംസ് ആണ്. ഇവയുടെ പ്രത്യേകത ഒരേ സ്പെല്ലിങ്ങും ഒരേ ഉച്ചാരണവുമായിരിക്കും, പക്ഷേ വ്യത്യസ്ത അർത്ഥങ്ങളായിരിക്കും. ഉദാഹരണങ്ങൾ നോക്കാം. ബാങ്ക് ഒരു ധനകാര്യ സ്ഥാപനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അതുപോലെ നദിക്കര എന്ന അർത്ഥത്തിലും നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ബാറ്റ് വവ്വാൽ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. ക്രിക്കറ്റ് കളിക്കാനുള്ള ബാറ്റ് എന്നുള്ള അർത്ഥത്തിലും ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. റിങ് ആർ ഐ എൻ ജി റിങ് എന്ന വാക്ക് മോതിരം എന്ന അർത്ഥത്തിലും മണിയുടെ ശബ്ദം എന്ന അർത്ഥത്തിലും നാം ഉപയോഗിക്കുന്നു. ഇവയാണ് ഹോമോനിംസിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണങ്ങൾ. ഒരു വാക്ക് പല ഉപയോഗങ്ങൾ. ഹോമോനിംസ് ഭാഷയെ കൂടുതൽ രസകരമാക്കുന്നു, വാക്കുകളോട് ജാഗ്രത പുലർത്താൻ പഠിപ്പിക്കുന്നു. സാഹിത്യത്തിൽ ഡബിൾ മീനിംഗ്, ഐറണി, പൺ തുടങ്ങിയ ശൈലികൾക്ക് വഴി തുറക്കുകയും ചെയ്യുന്നു. കവിതകളിലും കഥകളിലും നാടകങ്ങളിലുമെല്ലാം ഹോമോനിംസ് ഉപയോഗിക്കുമ്പോൾ

വാക്കുകൾക്ക് രണ്ടാമതൊരു തലവും ആഴവും ലഭിക്കുന്നു. ഒരു ഹോമോനിം ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ വാക്കിനേക്കാൾ പ്രധാനമാണ് സന്ദർഭം. ഒരു വാചകത്തിനുള്ളിലെ മറ്റ് വാക്കുകളാണ് ഹോമോനിമിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത കാറ്റഗറി സിനോണിംസ് ആണ്. ഒരേ അർത്ഥമോ വളരെ അടുത്ത അർത്ഥമോ നൽകുന്ന വാക്കുകളാണ് സിനോണിംസ് അഥവാ പര്യായ പദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ പൂർണ്ണമായും ഒരേ അർത്ഥമുള്ളതായിരിക്കണമെന്നില്ല, എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് പരസ്പരം പകരമായി ഉപയോഗിക്കാവുന്നതാണ്. പര്യായ പദങ്ങൾ ഭാഷയിൽ ആവർത്തനം ഒഴിവാക്കാൻ സഹായിക്കുന്നു, എഴുത്തിനും സംസാരത്തിനും ഭംഗി നൽകുന്നു, വികാരങ്ങളുടെ തീവ്രത വ്യക്തമാക്കുന്നു, ആശയം കൂടുതൽ കൃത്യമായി അവതരിപ്പിക്കാനും സഹായിക്കുന്നു. അടുത്ത വിഭാഗം ഹെറ്ററോണിംസ് ആണ്. ഒരേ സ്പെല്ലിംഗ്, പക്ഷേ വ്യത്യസ്ത ഉച്ചാരണം കൂടാതെ വ്യത്യസ്ത അർത്ഥവും ഉള്ള വാക്കുകളെയാണ് ഹെറ്ററോണിംസ് എന്ന് വിളിക്കുന്നത്. ഹെറ്ററോണിംസ് എന്നത് ഹോമോഗ്രാഫ്സിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ്. TEAR എന്ന വാക്ക് ടേർ എന്ന് വായിച്ചാൽ കീറുക എന്നാണ് അർത്ഥം. ഇതേ വാക്ക് തന്നെ TEAR ടിയർ എന്ന് വായിച്ചാൽ കണ്ണുനീർ എന്നാണ് അർത്ഥം. WIND വിൻഡ് എന്ന് വായിച്ചാൽ കാറ്റും WIND വൈൻഡ് എന്ന് വായിച്ചാൽ ചുരുട്ടുക എന്നാണ് അർത്ഥം. എല്ലാ ഹെക്ട്രോണിംസും ഹോമോഗ്രാഫ്സ് ആണ്, പക്ഷേ എല്ലാ ഹോമോഗ്രാഫ്സും ഹെക്ട്രോണിംസ് അല്ല. ഒരേ സ്പെല്ലിംഗ് ഉള്ള എല്ലാ വാക്കുകളും ഹെക്ട്രോണിംസ് അല്ല, ഉച്ചാരണം മാറുന്നവ മാത്രമാണ് ഹെക്ട്രോണിംസ്. അടുത്ത കാറ്റഗറി പാരോനിംസ് ആണ്. ശബ്ദസാമ്യമുള്ള പക്ഷേ അർത്ഥത്തിൽ ചതിയുള്ള വാക്കുകളാണ്. അഫക്റ്റ് ഇഫക്റ്റ്, എമിഗ്രേറ്റ് ഇമിഗ്രേറ്റ്, അക്സെപ്റ്റ് എക്സെപ്റ്റ്. ശബ്ദസാമ്യം മാത്രം, അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അടുത്ത കാറ്റഗറി ഏതാണെന്ന് നോക്കാം. അടുത്ത കാറ്റഗറിയാണ് ക്യാപിറ്റോണിംസ്. ക്യാപിറ്റൽ ലെറ്ററിൽ വാക്ക് തുടങ്ങിയാൽ ഒരർത്ഥം, സ്മോൾ ലെറ്ററിൽ തുടങ്ങിയാൽ മറ്റൊരർത്ഥം. ഉദാഹരണം നോക്കാം. പോളിഷ് POLISH, പി ക്യാപിറ്റൽ ആണെങ്കിൽ പോളണ്ടുകാരൻ എന്നാണ് അർത്ഥം. പി സ്മോൾ ലെറ്റർ ആണെങ്കിൽ മിനുക്കുക എന്നാണ് അർത്ഥം. ഒരു ഉദാഹരണം കൂടി നോക്കാം. മാർച്ച് എം ക്യാപിറ്റൽ ആണെങ്കിൽ മാസം എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. എം സ്മോൾ ലെറ്റർ ആണെങ്കിൽ കാൽനടയാത്ര എന്നാണ് അർത്ഥം. അടുത്ത കാറ്റഗറിയാണ് കോൺട്രോണിംസ്. ഒരേ വാക്കിന് തന്നെ വിരുദ്ധ അർത്ഥങ്ങൾ വരുന്ന അവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള വാക്കുകളെയാണ് കോൺട്രോണിംസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഡസ്റ്റ് എന്ന വാക്കിൻ്റെ ഉപയോഗം തന്നെ നോക്കുക. ഡസ്റ്റ് പൊടി നീക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു, പൊടി തളിക്കുക എന്ന അർത്ഥത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ടു ഡസ്റ്റ് ദ ടേബിൾ ആൻഡ് ടു ഡസ്റ്റ് ക്രോപ്സ് വിത്ത് പെസ്റ്റിസൈഡ്. അതുപോലെ ബോൾട്ട് എന്ന വാക്ക് പെട്ടെന്ന് ഓടിപ്പോകുക എന്ന അർത്ഥത്തിലും ഉറപ്പിച്ച് പൂട്ടുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. അടുത്ത കാറ്റഗറിയാണ് യൂഫെമിസം. നേരിട്ട് പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ മൃദുവായി പറയാനുള്ള പദങ്ങളാണിത്. ചില കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ കഠിനമാകാം, വേദനിപ്പിക്കാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യൻ ഭാഷയെ കൂടുതൽ മൃദുവും മര്യാദയുള്ളതുമാക്കി മാറ്റുന്നു. അങ്ങനെ രൂപം കൊള്ളുന്ന പദപ്രയോഗങ്ങളെയാണ് യൂഫെമിസം എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. ഡയറ്റ് എന്ന് പറയുന്നതിന് പകരം പാസ്റ്റ് എവേ എന്നുപയോഗിക്കാം. പുവർ എന്നതിന് പകരം എക്കണോമിക്കലി ചാലഞ്ച്ഡ് എന്ന് പറയാം. ഡിസേബിൾഡ് എന്നതിന് പകരം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയാം. ഓൾഡ് മാൻ എന്ന് പറയുന്നതിന് പകരം സീനിയർ സിറ്റിസൺ എന്ന് പറയാം. നമ്മൾ അറിയാതെ തന്നെ ദിവസേന യൂഫെമിസം ഉപയോഗിക്കുന്നു. ഒരു അധ്യാപകൻ നീ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം നിനക്ക് ഇനിയും മെച്ചപ്പെടാം എന്ന് പറയുമ്പോൾ അത് ഒരു യൂഫെമിസം ആണ്. അങ്ങനെ

0: ഇന്ന് അറിയാം അറിവ് നേടാമിൽ വാക്കുകളുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് ശ്രോതാക്കളിൽ ജിജ്ഞാസയും പഠന താൽപ്പര്യവും വളർത്താൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവുകൾ ഇനി വരുന്ന എപ്പിസോഡിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ അറിവുകളുമായി അടുത്തയാഴ്ച തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ് പ്രീത സുഗതൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 26 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യ രാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3 ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്

0: ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ്ആർ നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി 2 കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19-ന് ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി. യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ ദീർഘദൂര റണ്ണർ മനോജ് ആർഎസുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം. ഇന്ന് നമ്മൾ യുവാണിയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടക്കാരനെയാണ്. ഓട്ടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം എന്ന കായിക ഇനം ഒരു ജീവിതചര്യയായി സ്വീകരിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ബാക്കിലോട്ട് വലിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ സ്ഥലത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം.

0: 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. യാത്രാവിവരണ പരിപാടിയായ സുന്ദരസഞ്ചാരം 2 വർഷം പിന്നിടുകയാണ്. ഇന്നോളം നൽകിയ കുന്നോളം പ്രോത്സാഹനത്തിന് നന്ദി. സംഘർഷഭരിതമായ വർത്തമാനകാല ജീവിത സാഹചര്യത്തിൽ ഒരു യാത്ര നൽകുന്ന ആനന്ദം ചെറുതല്ല എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. കുടുംബവുമൊത്ത് അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് നമ്മുടെ നാടിൻ്റെ അസുലഭ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുക എന്നത് എത്രമേൽ ആഹ്ലാദദായകമാണെന്ന് പറയേണ്ടതില്ല. പ്രകൃതി അനുഗ്രഹിച്ചരുളിയ ഭംഗിയാകെ ഒരുക്കി നമ്മെ കാത്തിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതികളുടെ ആകത്തുകയാണ് സുന്ദരസഞ്ചാരം. പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടത്തിയ സമാനതകളില്ലാത്ത വിവരണങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പങ്കുവച്ചത്. കിള്ളിക്കുറിച്ചിമംഗലത്തെ കുഞ്ഞൻ നമ്പ്യാരുടെ കലക്കത്ത് ഭവനവും സ്വാതന്ത്ര്യസമര സേനാനിയായ സദനം കുമാര സ്ഥാപിച്ച സദനം കഥകളി അക്കാദമിയും പ്രകൃതിയുടെ വരദാനമായ അനങ്ങമ്മല എക്കോ ടൂറിസവും സമ്മാനിച്ച പുത്തൻ അറിവുകൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചിരുന്നു. ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൻ്റെ സമാനതകളില്ലാത്ത പ്രകൃതി ദൃശ്യങ്ങളും പങ്കുവച്ചവയിൽ പ്രധാനം. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ദൃശ്യഭംഗിയും പുത്തൻ ഉണർവും സമ്മാനിച്ച നെല്ലിയാമ്പതിയിലെ നെല്ലിമരവും താഴ്വാര കാഴ്ചയും ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫോമും ശ്രോതാക്കളുടെ മനോമുഖരത്തിൽ തെളിയുന്നുണ്ടെന്ന് കരുതുന്നു. വിശപ്പ് പിടികൂടിയ സന്ദർഭം സൂചിപ്പിച്ചാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ നെല്ലിയാമ്പതി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫാം ഹൗസിന് വളരെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭോജനശാലയിൽ നിന്നും രുചികരമായ ഭക്ഷണം കഴിച്ച് വിശപ്പകറ്റി. വിശ്രമം വണ്ടിയിലാകാം എന്ന നിഗമനത്തിൽ AVT എസ്റ്റേറ്റിലേക്ക് പ്രയാണം ആരംഭിച്ചു. വിശാലവും മനോഹരവുമായ ഈ എസ്റ്റേറ്റിൽ പ്രവേശിക്കുവാൻ പ്രത്യേകം അനുമതി ആവശ്യമാണ്. അതിമനോഹരമായി വെട്ടിയൊതുക്കി നിർത്തിയിരിക്കുന്ന തേയില ചെടികൾക്ക് കുട പിടിച്ചു നിൽക്കുന്ന സിൽവർ ഓക്ക് മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അസുലഭവും വേറിട്ടതുമായ കാഴ്ച സമ്മാനിക്കുന്നതായിരുന്നു. എവിടെ തിരിഞ്ഞാലും കണ്ണിനിമ്പമേകി നിൽക്കുന്ന തേയില ചെടികളുടെ പച്ചപ്പ് മാത്രം. അരമണിക്കൂറോളം നീണ്ട യാത്ര എത്തിച്ചേർന്നത് ഒരു ജംഗ്ഷനിലായിരുന്നു. ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പെട്ടിക്കടകളും ഒരു ഫോൺ ചാർജിംഗ് സ്റ്റേഷനും മാത്രമേ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയൂ. അവിടെ അടുത്തു കാണുന്ന ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. ആകാംക്ഷയോടെ നടന്നടുത്ത ഞങ്ങളെ സ്വീകരിച്ചത് പഴകിയ ഒരു ബോർഡായിരുന്നു. AVTM എസ്റ്റേറ്റ് LP സ്കൂൾ എന്നായിരുന്നു ബോർഡിലെ ലിഖിതം. പാടികളിൽ താമസിച്ച് പണിയെടുക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കുട്ടികൾക്കായി AV തോമസ് എന്ന തോട്ടം മുതലാളിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച് നൽകിയതാണ് ഈ സ്കൂളെന്ന് അവിടുത്തെ ഒരു തൊഴിലാളിയിൽ നിന്നും അറിയാനായി. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മോസ്കിൻ്റെ മിനാരം തേയില ചെടികൾക്ക് മുകളിലൂടെ എത്തി നോക്കുന്നത് കാണാമായിരുന്നു. ഈ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്നതിനായി KSRTC ഒരു ബസ് സർവീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ അഭിമാനം തോന്നി. തേയില ഉൽപ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നേരിൽ കാണുവാൻ അവസരം ലഭിച്ചെങ്കിലും സമയക്കുറവും നേരത്തെ ഊട്ടിയിലും മൂന്നാറിലും കണ്ട് മനസ്സിലാക്കിയിരുന്നതിനാൽ ഞങ്ങൾ അവസരം നിരസിച്ചു. തേയിലത്തോട്ട യാത്രയുടെ ഹരവുമായി നേരെ കേശവൻപാറയിലേക്ക്. ഇതൊരു അനുഭവമായ വ്യൂ പോയിൻ്റാണ്. വനത്തിലൂടെ കുറച്ച് ദൂരം നടന്ന് മാത്രമേ നമുക്ക് ഇവിടെ എത്തിച്ചേരാനാകൂ. കാടകത്ത് കൂടിയുള്ള നടത്തം ആവേശഭരിതമായിരുന്നു. കുടവരിച്ച് നിൽക്കുന്ന വൻമരങ്ങളുടെ തണലിലൂടെയുള്ള നടത്തം വൃക്ഷങ്ങളിലാകെ ചുറ്റിപ്പടർന്ന് പൂവിട്ട് നിൽക്കുന്ന വള്ളിച്ചെടികൾ, അവയിൽ നിന്നും തേൻ നുകരാനെത്തുന്ന ചിത്രശലഭങ്ങൾ, പ്രകൃതിയുടെ കനിവിൽ കിട്ടിയ നിറ വൈവിധ്യവുമായി പറന്നുല്ലസിക്കുന്ന പൂമ്പാറ്റകളുടെ നേർക്കാഴ്ച സമ്മാനിക്കുന്ന സന്തോഷം, ഉള്ളിൽ ഒതുക്കാനാകാതെ തുള്ളിച്ചാടുന്ന കുട്ടികൾ, പൂക്കളെയും ശലഭങ്ങളെയും കണ്ണെടുക്കാതെ നോക്കി നടക്കുന്ന യാത്രികർ, പാലക്കാടിൻ്റെ ഉഗ്രതാപത്തെ മറികടന്ന് ഞങ്ങൾ കേശവമ്പാറയിലെത്തി. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. പാവങ്ങളുടെ ഊട്ടിയെന്ന് വിളിപ്പേരുള്ള നെല്ലിയാമ്പതി വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. പാലക്കാട് ജില്ലയിലെ വരികാശ്ശേരി മനവിശേഷങ്ങളും ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്ക് ഗാർഡനെ കുറിച്ചും കേരളത്തിൻ്റെ സൗന്ദര്യമാകെ ആവാഹിച്ച് ഗ്രാമത്തിന് നൽകിയ കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയെ പരാമർശിച്ചതും ഓർക്കുമല്ലോ. 11 പുടിപ്പിൻ വളവുകൾ കയറി ഓരോ വളവുകളിലും ഉച്ചക്കാഴ്ചയുടെ വസന്തം ആസ്വദിച്ചും ആലോല വായുവിൽ നമ്മെ തൊടാനെത്തുന്ന കോടയുടെ സ്പർശവും അനുഭവിച്ചുകൊണ്ടുള്ള യാത്രയുടെ സുഖവും പേറി കേശവമ്പാറയിലേക്ക് കാട്ടിലൂടെ നടന്നു കയറുന്ന സന്തോഷം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കേശവമ്പാറ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒരു കുന്നോളം വലുപ്പമുള്ള കരിമ്പാറ, പ്രകൃതി തീർത്ത ഒരു പാറക്കുളമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. നിർഭാഗ്യം, ഒരു തുള്ളി വെള്ളം പോലും. ചുറ്റുമുള്ള കുറ്റിക്കാട്ടിൽ കലബില ശബ്ദം പുറപ്പെടുവിക്കുന്ന കുഞ്ഞിക്കിളികൾ സഞ്ചാരികളെ അത്ഭുത പരതന്ത്രരാക്കും വിധം വർണ്ണഭംഗി നിറഞ്ഞ പക്ഷികളുടെ ചാരുത ആരും നോക്കി നിന്നുപോകും. ഉച്ചവെയിലിൽ കേശവമ്പാറ ചുട്ടുപഴുത്തു തുടങ്ങി. ഉച്ച സൂര്യൻ ഉച്ചുപൊട്ടാൻ പാകത്തിൽ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ചപ്പോൾ തണുപ്പുമായി പാലക്കാടൻ താഴ്വരക്കാറ്റ് സന്ദർശകരെ തഴുകി തലോടി കടന്നുപോകാൻ തുടങ്ങിയിരുന്നു. ഉച്ചവെയിലിൽ കിട്ടിയ കാറ്റിൻ്റെ തലോടലിൽ ഹർഷ പുളകിതരായി ഞങ്ങൾ പാറയുടെ ചൂടും പൊക്കവും മറികടന്ന് വ്യൂ പോയിന്റിലെത്തി. അങ്ങ് ദൂരെ ആകാശത്തിന് താഴെ പശ്ചിമഘട്ട മലനിരകൾ, മാമലകൾക്ക് ചന്തം ചാർത്തി വെള്ളിക്കസവ് പോലെ താഴേക്കൊഴുകുന്ന നീർച്ചാലുകൾ. കേശവമ്പാറയിൽ നിന്ന് നോക്കിയാൽ പാലക്കാട് ഗ്യാപ്പിലൂടെ തമിഴ്നാടിൻ്റെ മണ്ണ് കാണാം. താഴെ പോത്തുണ്ടി അണക്കെട്ടിൻ്റെ ജലസംഭരണി ഒരു നീല കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്നത് കാണാം. സമാനതകളില്ലാത്ത കാഴ്ചകൾ സമ്മാനിച്ച കേശവൻ പാറ വ്യൂ പോയിന്റിനോട് താൽക്കാലികമായി വിട ചൊല്ലി നേരെ സീതാർകുണ്ടിലേക്ക്. കാടിനകത്തുകൂടി അതിസാഹസികമായി നടന്നു മാത്രമേ ഇവിടെ എത്തുവാൻ കഴിയുള്ളൂ. മലമ്പാമ്പുകളെ പോലെ തോന്നിക്കുന്ന കാട്ടു വള്ളികൾ വകഞ്ഞ് മാറ്റിയുള്ള സാഹസിക നടത്തം സഞ്ചാരികളിൽ സൃഷ്ടിക്കുന്ന ആവേശമാണ് സീതാർകുണ്ട് യാത്ര വ്യത്യസ്തമാക്കുന്നത്. വഴുക്കലുള്ള പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ പതച്ച് കുതിച്ചൊഴുകുന്ന ഒരു ചെറു കാട്ടരുവിയാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. എന്നാൽ കരിമ്പാറകളിൽ തട്ടിത്തെറിച്ച് വെണ്ണുരകൾ പടർത്തി താഴേക്ക് പതിക്കുന്ന അതിവിശിഷ്ട കാഴ്ച ആരുടെയും മനം കവരുന്നതാണ്. പാറപ്പുറത്തുകൂടിയുള്ള ദുർഘട യാത്ര സമ്മാനിക്കുന്ന സമാനതകളില്ലാത്ത ആവേശം എടുത്ത് പറയേണ്ടതാണ്. സീതാർകുണ്ടെന്ന് ഈ വെള്ളച്ചാട്ടത്തിന് പേര് വരാനുള്ള കാരണം ഒരു ഐതിഹ്യമായി ഇവിടെ പറഞ്ഞു കേൾക്കുന്നു. രാമായണത്തിലെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും വനവാസകാലത്ത് കുറച്ചു കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം. അക്കാലത്ത് പൂജകൾക്കായി സീതാദേവി ജലം ശേഖരിച്ചിരുന്നത് ഈ നീർച്ചാലിൽ നിന്നായിരുന്നെന്നും അങ്ങനെയാണ് ഈ ചെറു നീരൊഴുക്കിന് സീതാർകുണ്ടെന്ന് പേര് വന്നതും എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പാറക്കെട്ടിന് മുകളിൽ നിന്ന് നോക്കിയാൽ കൊല്ലങ്കോട് ഗ്രാമവും ചുള്ളിയാർ ഡാമിൻ്റെയും മീങ്കാര ഡാമിൻ്റെയും അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നിർവൃതി അടയാം. ദൂരെ മലയടിവാരത്ത് കാടിറങ്ങിയ ആനകളുടെ വിദൂര ദർശനം ലഭിച്ചത് ഫോട്ടോയിൽ പകർത്തുവാൻ ഞങ്ങൾ മറന്നില്ല. സീതാർകുണ്ട് സമ്മാനിച്ച സാഹസികതയും കരിവീര ദർശനം സമ്മാനിച്ച ആനന്ദവുമായി ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ പ്രസിദ്ധമായ ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്കായിരുന്നു. പ്രകൃതി സ്നേഹികൾക്കും ശാന്തത ഇഷ്ടപ്പെടുന്നവർക്കും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഫാം റിസോർട്ട് കൂടിയാണ് ഇത്. പശ്ചിമഘട്ട മലനിരകളിൽ 3500 അടി ഉയരെ സ്ഥിതി ചെയ്യുന്നു എന്ന സവിശേഷതയും ഈ ഫാം ഹൗസിനുണ്ട്. സീതാർകുണ്ട് റോഡിൽ അലകപ്പാണ്ടി എസ്റ്റേറ്റിലാണ് ഈ ഫാം ഹൗസ്. കൊളോണിയൽ ശൈലിയിൽ പണിതീർത്തിരിക്കുന്ന കോട്ടേജുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും തുടർന്നും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സുന്ദരസഞ്ചാരം എന്ന ഈ യാത്രാവരണ പരിപാടിയെ സംബന്ധിച്ച അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കിടുന്നത്. പ്രകൃതിയുടെ അനുഗ്രഹമാകെ ലഭിച്ച മനോഹര പ്രദേശമാണ് നെല്ലിയാമ്പതി. പശ്ചിമഘട്ട മലനിരകൾ അതിർത്തി തീർത്ത 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതിയിലെ കാലാവസ്ഥ തന്നെയാണ് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ഗിരിശൃംഗങ്ങളിൽ നിന്നുള്ള താഴ്വാര കാഴ്ച സമ്മാനിക്കുന്ന ആനന്ദ കാഴ്ചയിൽ ആറാടി നടക്കുന്ന സഞ്ചാരികൾ, കാറ്റിനൊപ്പം നമ്മെ തൊടുന്ന കോടമഞ്ഞ്, താഴ്വാരത്തിൻ്റെ ദൃശ്യവിസ്മയം, തേയിലച്ചെടികളും കാപ്പിച്ചെടികളും ഏലച്ചെടികളും സമ്മാനിക്കുന്ന ഹരിതാവ, കണ്ണിനിമ്പം പകരുമ്പോൾ അഭൗമമായൊരു ലോകത്തിൽ അലിഞ്ഞു ചേർന്ന് പറക്കുന്നൊരു പ്രതീതി. പാലകപ്പാണ്ടി എസ്റ്റേറ്റിലെ ഫാം ഹൗസിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. പരമാവധി കാടിൻ്റെ ദർശനം ലഭിക്കും വിധം രൂപകൽപ്പന ചെയ്ത ദ വാൻറ്റേജ്, ഇത് ഹെറിറ്റേജ്, ഇത് ഹെർമിറ്റേജ്, ഇത് കോട്ടേജ് എന്നിങ്ങനെ 4 വ്യത്യസ്ത രീതികളിലുള്ള താമസ സൗകര്യം ഇവിടെ ലഭ്യമാണ്. അടുത്തു തന്നെയുള്ള ഫാം ഹൗസാണ് ഏറെ ആകർഷകം. പശു, ആട്, എരുമ, മുയൽ, കോഴി, കാട, യമു, താറാവ് എന്നിവയെ വളർത്തുന്നത് ഇവിടെ എത്തുന്നവർക്ക് ദർശനസുഖം പകരുന്നതിനൊപ്പം റെസ്റ്റോറൻറ്റിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളായും ഉപയോഗിക്കുന്നു. ഫാം ഹൗസിനോട് ചേർന്നുള്ള ജലാശയത്തിൽ നീന്തിക്കളിക്കുന്ന താറാവുകളുടെ കാഴ്ച സുന്ദരവും ആഹ്ലാദകരവുമാണ്. 7 താറാവുകളുടെ ഓരോ കൂട്ടമായിട്ടാണ് അവ സഞ്ചരിക്കുന്നത്. അസാധാരണമായ ഈ കാഴ്ചാവിശേഷം നോക്കി നിന്ന് നേരം പോയതറിഞ്ഞില്ല. തൊട്ടടുത്ത് തന്നെയുള്ള കാപ്പിത്തോട്ടം കൂടി കാണാം എന്ന തീരുമാനം എത്തിച്ചത് വളരെയേറെ അത്ഭുതം നൽകിയ തൂക്കുപാലത്തിലേക്കായിരുന്നു. വെള്ള പൂക്കളാലും വിളഞ്ഞതും പഴുത്തതുമായ കാപ്പി പഴങ്ങളുമായും ചിരി ഉതിർക്കുന്ന കാപ്പിച്ചെടികൾ, കാപ്പിപ്പൂവിൻ്റെയും ഏലത്തിൻ്റെയും മണം കലർന്നൊഴുകുന്നൊരു പ്രത്യേക അനുഭവം, വേനൽ ചൂടിലും തണുപ്പിൻ്റെ ഈറൻ തലോടലുമായി കാപ്പിത്തോട്ടം. കാപ്പിത്തോട്ടത്തെ രണ്ടായി വിഭജിക്കുന്ന താഴ്വാരം, തോട്ടങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന തൂക്കുപാലം, പുനലൂർ തൂക്കുപാലത്തിൽ നിന്നും വേറിട്ട കാഴ്ച ഒരുക്കി നിൽക്കുന്ന നെല്ലിയാമ്പതിയിലെ തൂക്കുപാലം, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഇരുമ്പ് കമ്പികളാൽ പിണഞ്ഞു കെട്ടിയ ആ പാലത്തിന് ഒരു കുശൃതിയുണ്ട്. ഒരാൾ ഈ പാലത്തിലൂടെ നടന്നാൽ തന്നെ അത് ചെറുതായി ആടും. താഴേക്ക് നോക്കിയാൽ ഏകദേശം 100 അടി താഴ്ചയിൽ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ മെലിഞ്ഞൊഴുകുന്നൊരു അരുവി. ഇളം തണുപ്പ് പാലത്തിൻ്റെ കമ്പികളെ കടുത്ത ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നതായി തോന്നി. പാലത്തിൻ്റെ നടുക്കെത്തിയാൽ ലോകം തന്നെ മാറും. ചുറ്റും മൂളിപ്പാട്ടുമായി കാറ്റ്, താഴെ കറുപ്പിൻ്റെ അഴകുമായി പാറക്കൂട്ടങ്ങൾ, ദൂരെ സീതാർകുണ്ട് ഭാഗത്തേക്ക് നോക്കിയാൽ മേഘങ്ങൾ മലകളെ തഴുകി കടന്നു പോകുന്ന കാഴ്ച, ചുറ്റും കാണുന്ന കാപ്പിച്ചെടികളുടെ ഭംഗിയും മണവും നൂർന്നുകൊണ്ട് നിൽക്കുമ്പോൾ തൂക്കുപാലത്തിൻ്റെ ചലനവും കാറ്റിൻ്റെ കുളിരും കമ്പിയുടെ ആട്ടവും നമ്മിൽ തീർക്കുന്നത് ആഹ്ലാദമാണോ ഭയമാണോ ഇവ രണ്ടും ചേർന്ന പുത്തൻ വികാരമാണോ എന്ന് ഇപ്പോഴും നിശ്ചയമില്ല. ഒരു ത്രസിപ്പിക്കുന്ന കവിത പോലെയാണ് തൂക്കുപാലം ഞങ്ങൾക്ക് തോന്നിയത്. അക്കരെ ഇക്കരെ തൂക്കുപാലത്തിലൂടെയുള്ള യാത്രയുടെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളുമായി നേരെ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ നെല്ലിയാമ്പതി വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ,
3: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM-മായി ചേർന്ന് വേദിയൊരുക്കുന്നു.
2: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008-ൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
3: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
2: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.

0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: പ്രവാസ വിശേഷങ്ങൾ, പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഈ അനന്തമായ ആകാശത്ത് രാത്രിയിൽ വിരിയുന്ന ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. എല്ലാ നക്ഷത്രങ്ങളും മനോഹരമാണ്. എന്നാൽ ചില നക്ഷത്രങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാകും. എത്ര കാർമേഘം വന്ന് മൂടിയാലും ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ പോലും നമുക്കറിയാം ആ നക്ഷത്രം അവിടെ ഉണ്ടാകുമെന്ന്. നാം അതിനെ കാണുന്നതിന് എത്രയോ മുൻപേ ആ നക്ഷത്രം അവിടെ ഉണ്ടായിരുന്നു. നാം ഈ മണ്ണോട് ചേർന്നാലും ആ നക്ഷത്രം അവിടെ തന്നെ ഉണ്ടാകും. തിളക്കം മങ്ങാതെ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ എന്നും ചേർന്ന് നിൽക്കുന്ന എത്രയെത്ര ഗായകരാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിൽ പോലും ഒരു ശബ്ദ സാന്നിധ്യമായി, സംഗീതമായി നാം അവരെ തിരിച്ചറിയുന്നുണ്ട്. നാം ഇന്ന് മേഘമൽഹാറിലൂടെ ആസ്വദിക്കാൻ പോകുന്നത് പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ്.
3: യേ രാതേ യേ മൗസം നദീ കാ കിനാരാ യേ ചന്ന

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ പാട്ടുകളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1933 മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനനാഥ് മങ്കേഷ്കറുടെ മകളായി ജനനം. അമ്മ ശുദ്ധമാതി. പ്രശസ്ത ഗായിക ലതാ മങ്കേഷ്കറുടെ സഹോദരി കൂടിയാണ് ആശാ ഭോസ്ലെ. 1943 ഒരു മറാത്തി ചിത്രത്തിലാണ് ആശാ ഭോസ്ലെയുടെ ആദ്യ ഗാനം പ്രത്യക്ഷപ്പെട്ടത്. അന്ന് പ്രായം 10. പിന്നീട് എത്രയെത്ര ഗാനങ്ങളാണ് ആ സ്വരമാധുരിയിൽ നാം ആസ്വദിച്ചിട്ടുള്ളത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ് ഇന്ന് പ്രിയ ശ്രോതാക്കൾക്കായി മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ രാഗത്തിന്റെ രാജ്ഞിമാർ എന്നാണ് ആശാ ഭോസ്ലെയും ലതാ മങ്കേഷ്കറും അറിയപ്പെട്ടിരുന്നത്. ഒരാൾക്ക് ഭാരതരത്നയും മറ്റൊരാൾക്ക് പത്മവിഭൂഷണും ലഭിച്ചിരുന്നു. ഇന്ത്യൻ സംഗീതത്തെ ആഗോളതലത്തിലേക്ക് കൊണ്ടുവന്ന ആശാ ഭോസ്ലെ 1977 ഉസ്താദ് അലി അക്ബർ ഖാനുമായി സഹകരിച്ച ലെഗസി എന്ന ആൽബം ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കൂടാതെ 2005 സംഗീത സംവിധായകൻ RD ബർമനും ആശാ ഭോസ്ലെയും ചേർന്നുള്ള ക്രോണോസ് ക്വാർട്ടറ്റിന്റെ യു ഹാവ് സ്റ്റോളൻ മൈ ഹാർട്ട് എന്ന മറ്റൊരു ആൽബവും ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെയും വിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 2011 സംഗീത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾ റെക്കോർഡ് ചെയ്തതിന് ആശാ ഭോസ്ലെയുടെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഹിന്ദി, മലയാളം, ഭോജ്പുരി, മറാത്തി തുടങ്ങി 20 ഭാഷകളിലായി 11,000-ൽ അധികം ഗാനങ്ങളാണ് ഈ പ്രതിഭ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘം മൽഹാറിലേക്ക് സ്വാഗതം. മേഘം മൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പാട്ടിന് പുറമെ പാചകത്തിലും തൽപരയായിരുന്നു ആശാ ഭോസ്ലെ. 2002 അതിന്റെ ഭാഗമായി ദുബായിൽ ആദ്യ ഔട്ട്ലെറ്റായ ആശാസ് എന്ന ഫൈൻ ഡൈനിങ് ശൃംഖലയ്ക്ക് തിരികൊളുത്തി. അന്താരാഷ്ട്ര പ്രേക്ഷകർക്ക് വടക്കേ ഇന്ത്യൻ വിഭവങ്ങൾ വിളമ്പുന്നതിന് ഈ റെസ്റ്റോറൻറ്റുകൾ പ്രശസ്തമാണ്. കാലക്രമേണ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം എന്നിവയുൾപ്പെടെ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും റെസ്റ്റോറൻറ്റുകൾ തുറന്നു. അങ്ങനെ പാട്ടിലും പാചകത്തിലും ഈ കലാകാരി ഒരുപോലെ വൈദഗ്ധ്യം പുലർത്തി.

0: Wake up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ നീണ്ട സംഗീത ജീവിതത്തിൽ ഈ ഗായികയ്ക്ക് നിരവധി ബഹുമതികളും അംഗീകാരങ്ങളും ലഭിക്കുകയുണ്ടായി. അതിൽ പ്രശസ്തമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ഉൾപ്പെടുന്നു. 1997 ഇന്ത്യൻ സർക്കാർ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. 2007 രാജ്യം പത്മഭൂഷണം നൽകി ആദരിച്ചു. കൂടാതെ ഗാനാലാപനത്തിന് നിരവധി ഫിലിം ഫെയർ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആശാ ഭോസ്ലെ എന്ന പ്രിയ ഗായികയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 8 പതിറ്റാണ്ട് നീണ്ട ആ സംഗീത ജീവിതത്തിന് 2026 April 12 തിരശീല വീണു. 92-ാമത്തെ വയസ്സിലാണ് ആശാ ഭോസ്ലെ എന്ന ഇതിഹാസ ഗായിക നമ്മെ വിട്ടുപിരിഞ്ഞത്. വൈകാരിക ആഴമുള്ള ശബ്ദമായിരുന്നു ആ പ്രതിഭയുടേത്. അത് സംഗീതത്തിൽ അതിശയകരമായ ഒരു മുദ്ര പതിപ്പിച്ചു. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ഷാഡോ വി ലൈറ്റ് എന്ന ഗാനം ഈ ഗായികയുടെ അവസാനം റെക്കോർഡ് ചെയ്ത ഗാനങ്ങളിലൊന്നായിരുന്നു. ബ്രിട്ടീഷ് ബാൻഡായ ഗൊറില്ലാസുമായി ഒരു അന്താരാഷ്ട്ര സഹകരണത്തോടെയാണ് ഈ ഗാനം നിർമ്മിച്ചത്. കലാകാരന്മാർ പതിറ്റാണ്ടുകളോളം അമരന്മാരായി തുടരും. അത്തരത്തിൽ എത്രയെത്ര പ്രതിഭകളാണ് നമുക്ക് നഷ്ടമായിട്ടും അവരുടെ കലാസൃഷ്ടിയിലൂടെ ജീവിക്കുന്നത്. ആ കൂട്ടത്തിൽ ആശാ ഭോസ്ലെ എന്ന ഗായികയുടെ പേരും ചേർക്കപ്പെട്ടു.

ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്. കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.5.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചുകുട്ടരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. രാപ്പാടി പറഞ്ഞത് എന്തോ പറഞ്ഞു, അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഈ കഥ കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഒരു വീടിന്റെ മുറ്റത്തായിട്ട് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു തേന്മാവുണ്ടായിരുന്നു. ആ തേന്മാവിൻ കൊമ്പത്തിരുന്ന് ഒരു രാപ്പാടി എന്നും പാടുമായിരുന്നു. അപ്പോ ഈ പാട്ടെല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. ഈ രാപ്പാടിയുടെ പാട്ടാണെങ്കിൽ കേട്ട് മോഹിച്ച് ആ വീട്ടിലെ ഗൃഹനാഥൻ രാപ്പാടിയെ പിടിച്ചു കൂട്ടിലാക്കി. അപ്പോൾ രാപ്പാടി പറഞ്ഞു, രാപ്പാടികൾ കൂട്ടിലടച്ചാൽ പാടുകയില്ല. ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് ജീവത്യാഗം ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഗൃഹനാഥൻ പറഞ്ഞു, അങ്ങനെയായാലും വിരോധമില്ല. രാപ്പാടിയുടെ ഇറച്ചി ഉപ്പും മുളകും തിരുമ്മി

പൊരിച്ചാൽ നല്ല സ്വാദാണ്. രാപ്പാടിയോ അത് കേട്ടപ്പോഴേ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അയ്യോ, എന്നെ കൊല്ലരുതേ, കൊല്ലാതെ എന്നെ തുറന്നു വിട്ടാൽ മൂന്ന് സത്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രേഷ്ഠമായ സത്യങ്ങൾ, അവ എന്നും നിങ്ങൾക്ക് വഴികാട്ടിയാവുകയും ചെയ്യും.

0: നാഥന് ജിജ്ഞാസയെ അടക്കാൻ വയ്യാതെ രാപ്പാടിയെ തുറന്നു വിട്ടു. മാവിൻ്റെ കൊമ്പിൽ പോയിരുന്ന് രാപ്പാടി പറഞ്ഞു, ഒന്ന്, കൂട്ടിലടയ്ക്കപ്പെട്ട ആരുടെയും വാക്ക് വിശ്വസിക്കരുത്. രണ്ടാമത്, കയ്യിലുള്ളത് നഷ്ടപ്പെടുത്താതെ നോക്കണം. മൂന്നാമത്, നഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയരുത്. ഇത്രയും പറഞ്ഞിട്ട് ഈ രാപ്പാടി അവിടുന്ന് പെട്ടെന്നങ്ങ് പറന്നുപോയി. ഈ കഥ ഇന്നിവിടെ തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ചിറകുള്ള നമ്പരങ്ങൾ തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാവാ ചെണ്ടുമല്ലിക്കും ചിറകുള്ള നമ്പർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ ഗ്രാമക്കാഴ്ചകളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്ത ചില വർണ്ണക്കാഴ്ചകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ വയലും കുളവും മൺവീടുകളും മാത്രമല്ല, കവലകളും അതിന്റെ പ്രധാന ഭാഗമാണ്. പല വഴികൾ ചേരുന്ന ഇടം, വഴികൾ തമ്മിൽ പിരിയുന്ന സ്ഥലം എന്നൊക്കെയാണ് കവല എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ചന്തകൾ പോലെ അത്ര സൗകര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. മരങ്ങളുടെ തണലായിരുന്നു കവലകളുടെ പ്രധാന ആകർഷണം. സാധനങ്ങളുടെ വിൽപ്പന നടത്തിയിരുന്നതും ഈ തണലിൽ തന്നെയായിരുന്നു. കവലയിലെ ഏക ചായക്കടയാണ് മറ്റൊരു പ്രധാന ഘടകം. ചെറിയ ചൂടുള്ള ചായയും പലഹാരവും ഒരു മേമ്പുടിക്ക് ഇച്ചിരി പരദൂഷണവും. നാട്ടിലെ പല പ്രധാന ചർച്ചകൾ നടക്കുന്നതും ഈ ചായക്കടയിലായിരിക്കും. പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗി ചെറിയൊരിടവേള.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാട്ടിൻപുറങ്ങളിലെ വഴിയോര കാഴ്ചകളിൽ പ്രധാനികളായ കവലകളെ പറ്റിയാണ് നാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിലെ പലവിധ സാധന സാമഗ്രികളും ഇവിടെ ലഭ്യമാണ്. എപ്പോഴും പരിചിതമായ മുഖങ്ങൾ. അപരിചിതരെ ആരെയെങ്കിലും കണ്ടാൽ അവരെ പരിചയപ്പെടാൻ ആർക്കും ഒരു വൈഷമ്യവുമില്ല. പല സാഹിത്യകൃതികളിലും കവലകൾക്ക് വലിയ പങ്കാണുള്ളത്. കവലകൾക്ക് പ്രാമുഖ്യം നൽകുന്ന എത്രയെത്ര ചിത്രങ്ങളും നാം ആസ്വദിച്ചിട്ടുണ്ട്. ഗ്രാമത്തിൻ്റെ യുവത്വവും വാർദ്ധക്യവും ഒക്കെ ഒത്തുകൂടുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ നാല് വഴികൾ കൂടുന്ന സ്ഥലം. രഹസ്യമായ പല കാര്യങ്ങളും പരസ്യമാകുന്നത് ഈ കവലകളിലാണ്. കവലകൾ അങ്ങനെ ശാന്തമായി കാണാറില്ല, എപ്പോഴും ഒരു ചെറിയ തിരക്കെങ്കിലും കാണും. പല പ്രണയങ്ങൾ മുട്ടിടുന്നതിനും അതുപോലെ തന്നെ നഷ്ടമാകുന്നതിനും ഈ കവലകൾ സാക്ഷ്യം വഹിക്കാറുണ്ട്. സൗഹൃദത്തിന്റെ മറ്റൊരു തലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആശയങ്ങൾ തമ്മിൽ ഏതൊക്കെ തരത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായാലും ഒരു പ്രശ്നം വന്നാൽ ഒരു ഒത്തുചേരലാണ്. നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഇവിടെയായിരുന്നു. ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു കവലകൾ. നമ്മുടെ ഗ്രാമങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, ആരാധനാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് കവലകൾ രൂപപ്പെട്ടിരുന്നത്. ഇന്ന് കവലകൾക്ക് പകരമായി നമ്മൾ ജംഗ്ഷൻ എന്ന പദമാണ് കൂടുതലായി ഉപയോഗിക്കാറ്. ഇന്നത്തെ ഈ കവലകൾ അടിസ്ഥാനപരമായി ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എവിടെയോ മറന്നുപോയ ഓർമ്മകളെ പൊടിതട്ടിയെടുക്കുകയാണ് ഗ്രാമഭംഗിയിലൂടെ. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും എത്താം ഗ്രാമഭംഗിയുടെ പുതിയ കാഴ്ചയും അനുഭവവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Feel the music with Radio Santhanam 90.4 FM.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? പാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

Entertainment World. Radio Santhanam 90.4 FM. Stay tuned.

ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

തീരദേശ പരിപാലന നിയമങ്ങളെപ്പറ്റിയുള്ള ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ എന്നത് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 3 പ്രകാരം കൊണ്ടുവന്ന ഒരു പ്രധാന പരിസ്ഥിതി നിയന്ത്രണ സംവിധാനമാണ്. തീരപ്രദേശങ്ങളെയും അവിടെയുള്ള പരിസ്ഥിതിയെയും സംരക്ഷിക്കുക, സംരക്ഷണത്തോടൊപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് സമതുലിതമായ സമീപനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് CRZ എന്നത്. തീരപ്രദേശങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി 1991 ഫെബ്രുവരിയിൽ ആദ്യമായി കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ഇതിന്റെ പ്രധാന ലക്ഷ്യം തീരപ്രദേശങ്ങളിലെ നിസ്സാരമായി തകരാവുന്ന പരിസ്ഥിതി വ്യവസ്ഥകളെ സംരക്ഷിക്കുകയും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുകയും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ക്ഷേമവും ഉപജീവനവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രാദേശിക ജനങ്ങളുടെ ഉപജീവനവും സാമൂഹിക ക്ഷേമവും ഉറപ്പാക്കുക എന്നതും CRZ ലക്ഷ്യങ്ങളാണ്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ പ്രകാരം തീരപ്രദേശങ്ങൾ വിവിധ വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിലും

അനുവദനീയമായ വികസന പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. സി ആർ സെഡ് മേഖലകൾ പ്രധാനമായും നാല് വിഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. സൂക്ഷ്മവും പരിസ്ഥിതി സംരക്ഷണപരവുമായ മേഖലയെ സി ആർ സെഡ് വൺ എന്നും വികസിത പ്രദേശങ്ങളെ സി ആർ സെഡ് ടു എന്നും ഗ്രാമപ്രദേശങ്ങൾ സി ആർ സെഡ് ത്രീയിലും ജലമേഖലകൾ സി ആർ സെഡ് ഫോറിലും ഉൾപ്പെടുന്നു. 2003 തുടർന്ന് 2011 19 സി ആർ സെഡിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിയമപ്രകാരം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം ചില വികസന പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. ഇക്കോ ടൂറിസം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, മത്സ്യബന്ധനം തുടങ്ങിയ ചില പ്രവർത്തനങ്ങൾ പ്രത്യേക നിയന്ത്രണങ്ങളോടെയാണ് അനുവദിച്ചിരിക്കുന്നത്. ഓരോ സി ആർ സെഡ് വിഭാഗത്തിലും അനുവദനീയമായ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ഇതിലൂടെ വികസനവും തീര പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ നിലനിർത്തുകയാണ് ലക്ഷ്യം. സി ആർ സെഡ് ത്രീ നോ ഡെവലപ്മെന്റ് സോൺ, എൻ ഡി ഇസഡ് എന്നാണ് അറിയപ്പെടുന്നത്. എൻ ഡി ഇസഡ് പ്രദേശങ്ങളിൽ പുതിയ നിർമ്മാണങ്ങൾ സാധാരണയായി അനുവദനീയമല്ല. എന്നാൽ നിലവിലുള്ള നിയമാനുസൃത കെട്ടിടങ്ങൾ പുതുക്കി പണിയുക അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തുക എന്നിവ അനുവദനീയമാണ്. എൻ ഡി ഇസഡ് പരിധിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിൽ ബീച്ച് റിസോർട്ടുകൾ, ടൂറിസം വികസനം എന്നിവ നിർദ്ദേശങ്ങൾക്കും പരിസ്ഥിതി സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും വിധേയമായി അനുവദിക്കാം. സി ആർ സെഡ് ഫോറിൽ ഉൾപ്പെടുന്ന ജലമേഖലയിൽ പരമ്പരാഗത മത്സ്യബന്ധനവും അനുബന്ധ പ്രവർത്തനങ്ങളും അനുവദനീയമാണ്. സി ആർ സെഡ് നിയമങ്ങൾ പ്രകാരം തീരപ്രദേശങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായവ വ്യവസായ പ്രവർത്തനങ്ങൾ, ഭൂമി വീണ്ടെടുപ്പ്, ലാൻഡ് റീക്ലമേഷൻ, മാലിന്യ നിക്ഷേപം തുടങ്ങിയവയാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയോടെ ചില പ്രവർത്തനങ്ങൾ അനുവദിക്കാം. ഈ നിയന്ത്രണങ്ങൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. സി ആർ സെഡ് മേഖലകളിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുകയോ നിലവിലുള്ള വ്യവസായങ്ങൾ വികസിപ്പിക്കുകയോ സാധാരണയായി അനുവദനീയമല്ല. എന്നാൽ കടൽ തീരവുമായി നേരിട്ട് ബന്ധമുള്ള ചില വ്യവസായങ്ങൾക്ക് മുൻകൂർ അനുമതിയോടെ അനുവാദം നൽകുന്നുണ്ട്. കടൽ ഭാഗം നിറച്ച് ഭൂമി ഉണ്ടാക്കുക, ബണ്ട് നിർമ്മിക്കുക, കടൽ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. മലിനജലം, രാസവസ്തുക്കൾ തുടങ്ങിയ തീരജലങ്ങളിൽ ഒഴുക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഖന മാലിന്യ നിക്ഷേപം, അതായത് നഗരമാലിന്യങ്ങൾ, കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ, വ്യവസായ ഖന മാലിന്യങ്ങൾ എന്നിവ തീരപ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. സി ആർ സെഡ് മേഖലകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ ശേഖരിക്കുകയും സംസ്കരിക്കുകയും വേണം. കടൽ ജലത്തിൽ നിക്ഷേപിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. 2019 സി ആർ സെഡ് നോട്ടിഫിക്കേഷൻ പ്രകാരം തീരപ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമാണ്. സി ആർ സെഡ് നിയമങ്ങൾ തീരപ്രദേശങ്ങളെ നഗരവൽക്കരണം, മലിനീകരണം, കാലാവസ്ഥാ മാറ്റം എന്നിവയുടെ ദോഷഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം തീരപ്രദേശങ്ങളിലെ പ്രകൃതി വ്യവസ്ഥകൾ, മനുഷ്യ ഇടപെടലുകളും കാലാവസ്ഥാ മാറ്റവും മൂലമുള്ള നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തീരപ്രദേശ ജനങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങളും ഉപജീവന മാർഗങ്ങളും സംരക്ഷിക്കുന്നു. സാമ്പത്തിക വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ സമതുലിതാവസ്ഥ നിലനിർത്തുന്നു. സി ആർ സെഡ് നിയമങ്ങളുടെ ലക്ഷ്യം വികസനത്തെ തടയുക എന്നതല്ല, മറിച്ച് വികസനവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ ഉറപ്പാക്കുക എന്നതാണ്. തീരപ്രദേശങ്ങളുടെ പരിസ്ഥിതി സംരക്ഷണവും ജനങ്ങളുടെ ഉപജീവന സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന സി ആർ സെഡ് നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിര ഭാവിക്കായുള്ള ഒരു പ്രധാന സംരക്ഷണ കവചമാണെന്ന് മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടാണ് സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമല്ല തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളും വ്യവസായികളും പൊതുജനങ്ങളും ഒരുപോലെ ഈ നിയമങ്ങളെ മാനിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ ഭാവി തലമുറകൾക്കും ഈ സമ്പത്ത് അനുഭവിക്കാനാവൂ.

0: ആർഎസ്എഡ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ലളിതമായ ഈ പ്രതിപാദ്യം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാം ദാസ്.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വീണ്ടും പ്രഭാതം. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. പ്രേം നസീർ, ശാരദ, പ്രേമ, ജോസ് പ്രകാശ് എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചവർ. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയാണ് ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ ലളിതമായ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീത സംവിധാനം നിർവഹിച്ചു. കെ ജെ യേശുദാസിന്റെ മധുരമായ ആലാപനം നല്ല

Music with Radio Santhvanam 90.4 FM. പ്രേമഗീതങ്ങൾ ബാലചന്ദ്രമേനോന്റെ സംവിധാനത്തിൽ 1981 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് പ്രേമഗീതങ്ങൾ. കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ബാലചന്ദ്രമേനോൻ തന്നെ. അംബിക, ഷാനവാസ്, നെടുമുടി വേണു, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. നിത്യഹരിത നായകനായ പ്രേംദസിന്റെ മകൻ ഷാനവാസ് ആദ്യമായി അഭിനയിച്ച ചിത്രം. ദേവദാസിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി. യേശുദാസും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പീരു രാഗത്തിലാണ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. വിചാരണ. ലോഹിതദാസ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സി ബി മലയിൽ സംവിധാനം ചെയ്ത് 1988 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രം. മമ്മൂട്ടി, ശോഭന, മുകേഷ്, സീമ, നെടുമുടി വേണു, ശ്രീനാഥ്, ജഗതി ശ്രീകുമാർ, ലാലു അലക്സ് തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വിചാരണ തമിഴിലേക്ക് വിസാരണൈ എന്ന പേരിൽ ഡബ് ചെയ്യപ്പെട്ടു. തെലുങ്കിലേക്ക് വിചാരണ എന്ന പേരിൽ തന്നെയായിരുന്നു. തമിഴിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് നേടി. എസ് രമേശൻ നായരുടെ മനോഹര വരികൾക്ക് ഔസേപ്പച്ചന്റെ ഇമ്പമാർന്ന ഈണം. ഈ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചിട്ടുണ്ട്. ഇന്ന് എം ജി ശ്രീകുമാർ പാടിയ ആ മനോഹര ഗാനം കേൾക്കാം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: അമ്മയ്ക്കൊരു ഉമ്മ. ശ്രീകുമാരൻ തമ്പി രചന, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച് 1981 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രം. രതീഷ് നായകനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ സറീന വഹാബ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നായികയായി അഭിനയിച്ചത്. ജഗതി ശ്രീകുമാർ, ഹരി, രവി, കലാരഞ്ജിനി, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. ശ്രീകുമാരൻ തമ്പി രചിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം ദാസേട്ടന്റെ മധുരമൂർന്ന ആലാപനം. ആ ഗാനത്തിലേക്ക്.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. അക്ഷരങ്ങൾ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. റോസമ്മ ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി, ഭരത് ഗോപി, സീമ, സുഹാസിനി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല നടനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷന്റെ അവാർഡ് ലഭിച്ചു. ഒ എൻ വി കുറുപ്പുമാഷിന്റെ സുന്ദര വരികൾക്ക് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ മികച്ച ഈണം. ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ ആനന്ദ് സൈനിങ് ഓഫ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും

0: കളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്. ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് കൊല്ലം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. പുറം ലോകത്തെ അറിയിക്കാതെ മാർച്ച് അവസാനം സൗദി അറേബ്യ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രണ്ട് പാശ്ചാത്യ ഉദ്യോഗസ്ഥരിൽ നിന്നും രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥരിൽ നിന്നുമാണ് ഇതു സംബന്ധിച്ച വിവരം ലഭിച്ചത്. US ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങളിൽ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഇറാൻ സൗദിയെയും ആക്രമിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായിരുന്നു സൗദിയുടേത്. എന്നാൽ ഇറാനിൽ എവിടെയൊക്കെയാണ് സൗദി ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ല. സൗദി ഇറാനെ ആക്രമിച്ച കാര്യം ആദ്യമായാണ് പുറത്തുവരുന്നത്. UAE ഇറാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് വോൾ സ്ട്രീറ്റ് ജേണൽ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളും വ്യക്തമല്ല. യൂറോപ്പിൽ ഹാൻഡ വൈറസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ UAE പൂർണ്ണ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രാലയവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. സംഭവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഗൾഫിൽ എവിടെയും വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വൈറസ് ബാധ കണ്ടെത്തിയാൽ നേരിടാൻ രാജ്യം പൂർണ്ണമായും തയ്യാറാണെന്നും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രി അഹമ്മദ് അലി അൽ സയീഖ് പറഞ്ഞു. നിരവധി അമേരിക്കൻ പ്രവാസി മലയാളികളുടെ നിറസാന്നിധ്യത്തിൽ നിലവിളക്ക് കൊളുത്തി ന്യൂയോർക്ക് കേരള സമാജത്തിന്റെ 54th വർഷത്തെ പ്രവർത്തനോദ്ഘാടനം കേരള ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി IAS നിർവഹിച്ചു. ലോങ് ഐലൻഡ് എൽമോണ്ടിലുള്ള മലങ്കര കത്തോലിക്ക കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലാണ് കേരള സമാജത്തിന്റെ ഈസ്റ്റർ വിഷു ആഘോഷവും വാർഷിക പ്രവർത്തനോദ്ഘാടനവും നടത്തപ്പെട്ടത്. ഡോക്ടർ രാജു നാരായണ സ്വാമി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. റോക്ക്ലാൻഡ് സെന്റ് മേരീസ് കനാനായ പള്ളിയിൽ മാതൃദിനം ആഘോഷിച്ചു. May 10 ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. മാതൃദിനത്തോടനുബന്ധിച്ച് എല്ലാ അമ്മമാരുടെയും പ്രത്യേക കാഴ്ചാസമർപ്പണവും നടത്തി. തുടർന്ന് വികാരി ഫാദർ ജോബി പൂച്ചക്കണ്ടത്തിലും കുട്ടികളും ചേർന്ന് അമ്മമാരെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ ഇവന്റ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. 10 ദിവസത്തോളമായി നീണ്ട അനിശ്ചിതത്വത്തിനും രഹസ്യ ചർച്ചകൾക്കും ഒടുവിലാണ് തീരുമാനം. ചരമറിയിപ്പുകൾ. വാകത്താനം വിലങ്ങൻപാറ ജോയി ജേക്കബ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. കങ്ങഴ ഇളവക്കുന്നേൽ മറിയാമ എബ്രഹാം അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ചങ്ങനാശ്ശേരി കുരിശുമൂട്ടിൽ ഹൗസ് കായംകുളം MSN കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ KC എബ്രഹാം അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടും. കണ്ടുമുട്ടിക്കഴിയുമ്പോൾ വീണ്ടും കാണണമെന്ന് മോഹം, അങ്ങനെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ എന്തൊക്കെയോ പറയണമെന്ന മോഹം, പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അവിടെയാണ് പ്രേമം പൊട്ടിമുളയ്ക്കുന്നത്. പ്രേമത്തെപ്പറ്റി പാടി പറഞ്ഞു നടന്ന് പ്രേം നസീർ എന്ന പേരും കിട്ടി. ആ ഇടയ്ക്കാണ് ചെട്ടിക്കുളങ്ങരയിലെ ഭരണി മഹോത്സവം. അങ്ങനെ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.